0: Deep beat Kazakhstan to seal a semi-final clash against South Korea. In surfing, India got some good news out of the women's shortboard event as both Sugar Shanti Gayan and Kamali Prakash made it to the third round. The quarterfinal will take place tomorrow. India have so far won 30 medals comprising 4 gold, 12 silver and 14 bronze at the Aichi Nagoya Asian Games. And now for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Saira. All newspapers have widely noticed the developments regarding SIR. Sunday Times headlines, after meeting, EC says officials will visit homes of those sent notices, adding ECI Net software to be audited after complaints. Hindustan Times has quoted External Affairs Minister S. Jaishankar's remarks at the UNGA. The paper writes, India slams Pakistan Prime Minister's hypocritical address. The Sunday Express notes, Jaishankar hits back at Pakistan PM, says serial terror practitioners bid for immunity won't stand. Financial Express Sunday quotes the finance minister in its headline, tech innovation can take India to 10% growth. And finally, golden double for Team India's Kabaddi squad at the Asian Games. The Hindu carries a picture of both the men and women's team celebrating their victory. And with that, it's back to you, Saira.
0: Thanks, Tanvi. And now before we end the bulletin, the headlines once again. External Affairs Minister S. Jaishankar calls upon all warring nations to de-escalate tensions and keep energy and trade routes open during ongoing conflicts. Russia strongly backs India's claim for permanent seat in UN Security Council. Prime Minister Modi to share his thoughts in Mann Ki Baat program on Akashvani at 11 a.m. today. All public sector banks and regional rural banks to remain open today for convenience of customers. IMD issues red alert for heavy rainfall in Uttarakhand, Chardham Yatra suspended. And in men's cricket, first one-day international three-match series between India and West Indies to be played in Thiruvananthapuram this afternoon. And with that, we end the morning news. Have a great day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: സുലൈമാൻ വച്ചടിച്ചു. അയാൾ ഇരുപുറത്തേക്കും നോക്കിയില്ല, മൂക്കിന് നേരെ മുന്നോട്ട്. അയാൾ ഇടവഴികൾ പിന്നിട്ട് നിരത്തിലെത്തി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് നടത്തത്തിന്റെ വേഗവും.
6: എങ്ങട്ട് സുലൈമാനിക്ക ഇപ്പോ?
5: വഴിയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു. അത് കേട്ടുവെന്ന് തോന്നിയില്ല. ഒന്നും മിണ്ടാതെ മുമ്പോട്ട് നീങ്ങി. മനസ്സു പറക്കുമ്പോൾ കാലുകൾക്ക് ഇഴയാൻ വയ്യ. പാലം കടന്നു. 10 അടി നടന്നപ്പോൾ അയാൾക്ക് അഭിമുഖമായി ഒരാൾ വന്നു.
6: നിൽക്കി
5: നിന്നു. വന്നവനെ 2 തവണ നോക്കിയിട്ടാണ് അയാൾ മനസ്സിലാക്കിയത്.
6: സുലൈമാൻ, ഇങ്ങടെ നാട്ടരൻ ആ കുട്ടിയില്ലേ?
5: ആര്?
6: ഇങ്ങടെ ആ പെരയിൽ താമസിക്കുന്ന ചെറു ബാല്യക്കാരൻ.
5: വിശ്വം
6: തന്നെ.
5: എന്തേ?
6: ലോകക്കപ്പിലായിക്കണ്. എങ്ങനെ?
5: സുലൈമാന്റെ ഒച്ച ചിലമ്പിയിരുന്നു.
6: ഒരു കൂട്ട തല്ലും കൂട്ടപ്പെടുത്തുമല്ലേ ഇന്ന്. അക്കൂട്ടത്തിൽ ആ കുട്ടീനെയും പിന്നെ മറ്റേ കുട്ടീനെയും പിടിച്ചോണ്ട് പോയിക്കിടണ്.
5: ഞാൻ വരാം. അയാൾ 2 അടി മുന്നോട്ട് വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നീ ഇത് വീട്ടിൽ പറയണ്ട.
6: ഇല്ല.
5: സുലൈമാൻ പിന്നെ ഏതാണ്ട് ഓടുക തന്നെയാണ് ഉണ്ടായത്. കലി കയറിയ മട്ടായിരുന്നു. കുറേ നടന്നതിന് ശേഷമാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് തന്നെ ആലോചിച്ചത്. അയാൾ നിന്നു. എന്നിട്ട് ചിന്തിച്ചു. ഒരു നിമിഷം വീണ്ടും നടത്തം ആരംഭിച്ചു. സുലൈമാൻ നേരെ ചെന്ന് കയറിയത് കാർത്തികേയന്റെ വീട്ടിലേക്കാണ്. ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ ഉമ്മറത്ത് നിന്ന് ഒരു ചോദ്യം.
6: ആരാതീ?
5: ഞാനാണി. ഉമ്മറത്ത് നിൽക്കുന്നത് ശാന്തയാണ്. നിറവെളിച്ചത്ത് നിൽക്കുന്ന ആ പെൺകിടാവിനെ ഒന്ന് നോക്കി. കണ്ടു മറന്നു പോയ പോലുള്ള ഒരു മുഖം.
6: ഈ കുട്ടിയെ എവിടെ വെച്ച് കാണാൻ?
5: വെറും തോന്നലാണ്.
6: എന്താ വേണ്ടത്?
5: ശാന്ത ചോദിച്ചു. ഇവിടെ ഇല്ലേ?
6: വിളിക്കാം.
5: അവൾ അകത്തേക്ക് പോയി. സുലൈമാൻ ഉമ്മറത്തൂണും ചാരി നിന്നു. അയാൾക്ക് നിൽപ്പുറയ്ക്കുന്നില്ല. എങ്കിലും നിൽക്കുകയല്ലാതെ വഴിയില്ലല്ലോ.
6: എന്തേ?
5: ഉമ്മറത്തേക്ക് കടന്നുകൊണ്ട് കാർത്തികേയൻ ചോദിച്ചു.
6: ഒരപകടം പറ്റിയിരിക്കുന്നു.
5: എന്ത്?
6: എന്റെ നാട്ടുകാര് 2 കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അവര്
5: ഇന്നത്തെ

കളിയിൽ കുടുങ്ങി. എന്നിട്ട് ലോകക്കപ്പിലാണ്. അവരും പ്രസംഗക്കാരാണോ? അല്ല, നിരത്തിന്മേൽ നിന്നപ്പോ കൂട്ടത്തൽ പിടിച്ചുകൊണ്ടുപോയതാണ്. അവർ സാധുക്കളാ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ. എന്താ പേര്? വിശ്വനാഥൻ, പിന്നെ ഗോപാലകൃഷ്ണൻ. ശാന്തയും ഉമ്മറത്തേക്ക് വന്നു. പേര് കേട്ടപ്പോൾ അവൾ അവിടെ നിന്നു. ഒന്നും ചെയ്യാതെ പോലീസ് പിടിക്കോ സുലൈമാൻ? കാർത്തികേയൻ ഒരു സോഫയിലിരുന്ന് കണ്ട് ചോദിച്ചു. ഒന്നും ചെയ്തിട്ടല്ല,

0: നല്ലവരാ. അവർ ഈ വിക്രമങ്ങളൊന്നും അറിയുക തന്നെയില്ല.
1: അടെ, രാവിലെ എന്തെങ്കിലും ചെയ്യാം.
0: രാവിലെ ആകുമ്പോഴേക്കും പോലീസ് അവരെ. ഗദ്ഗദം അയാളുടെ തൊണ്ട തടഞ്ഞു. കാർത്തികേയൻ സുലൈമാനെ ഒന്ന് നോക്കി. ശാന്തയും അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു.
1: ശരി,
0: കാർത്തികേയൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, ഇൻസ്പെക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കൂ. നിരപരാധികളായുള്ള മനുഷ്യർ ദ്രോഹിക്കപ്പെടരുതല്ലോ. പിന്നെ സുലൈമാൻ പറഞ്ഞ ഒരു കാര്യമല്ലേ, വലിയ ഉപകാരമായി.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 35. പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം സ്കൂൾ ഓർമ്മകളിൽ മറക്കാനാകാത്ത അനുഭവങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ വർഷത്തിൽ ഒരിക്കൽ വന്നെത്തുന്ന സഹപാഠികളോടൊത്തുള്ള ഉല്ലാസയാത്ര. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ ഉല്ലാസയാത്രയുടെ ആകാംക്ഷയും ആഹ്ലാദവും കോറിയിട്ട ചില ഗാനങ്ങൾ സ്മൃതി മധുരത്തിൽ കേൾക്കാം.
5: ഒന്നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ വയനാട് വരികളെഴുതി മുഹമ്മദ് ഷക്കീൽ ഈണമിട്ട് പ്രവീൺ വിജയകൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
2: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: സ്മൃതിമധുരത്തിൽ ഇനി കേൾക്കാം. മാണിക്കല്ല് എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ വരികളെഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

0: ലോക വിനോദസഞ്ചാര ദിനത്തിൽ ഉല്ലാസയാത്രയുടെ ആകാംക്ഷയും ആഹ്ലാദവും കോറിയിട്ട ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ കേട്ടത്. മറ്റൊരു വിഷയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
2: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈ എടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
3: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
0: ആകാശവാണി.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്തരാവിന്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
5: ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ പാഠം അവസാനിക്കുകയാണ്. നമുക്ക് പല്ലവി അനുപല്ലവി ചലനം ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം.
6: ശരി.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
1: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
2: 2026 അന്താരാഷ്ട്ര ബദിരദിനം ആചരിക്കുകയാണല്ലോ. 27 ബദിരദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബദിര വാരാചരണ പരിപാടികൾ 7 നീളും. പ്രകാരം നടത്തപ്പെടുന്ന ബദിര വാരാചരണത്തിന് ബദിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
3: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
4: ആകാശവാണി ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഒരു കളിവള്ളം ഉണ്ടാക്കി തരുവോ? ചെറുമകന്റെ ആവശ്യമാണ്. മുഖമുയർത്തി നോക്കി. ഏതോ നോട്ട്ബുക്കിൽ നിന്നും ചീന്തിയെടുത്ത കടലാസുമായി മുന്നിൽ നിന്ന് ചിണുങ്ങുന്നു. എന്തിനാ കളിവള്ളം? കണ്ണട നേരെയാക്കി അവനോട് ചോദിച്ചു. ആ വെള്ളത്തിലൊഴുക്കാനാ. മഴ തോർന്നു തുടങ്ങിയപ്പോൾ ഇറയത്തോടെ ഒഴുകിയ കലക്ക വെള്ളത്തിൽ വള്ളമിറക്കി കളിക്കാനുള്ള അവൻ്റെ നിഷ്കളങ്ക ആവശ്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. കടലാസ് വാങ്ങി ക്രമത്തിൽ കീറി മടക്കി വള്ളമുണ്ടാക്കി. ആ വള്ളം ബാല്യത്തിലേക്കാണ് ഒഴുകിയത്, ഒപ്പം മനസ്സും. ഇന്നലകളിൽ പെയ്തിറങ്ങിയ മഴയിൽ കലങ്ങിയ ഇറവെള്ളത്തിൽ എത്രയോ കളിവള്ളങ്ങൾ നാം ഇറക്കിയിട്ടുണ്ട് അല്ലേ? മാത്രമോ? ബാല്യം മുന്നിലേക്ക് നീട്ടിത്തന്ന ചിത്രങ്ങളിലൊന്നിൽ കടുത്ത മഞ്ഞ നിറം ചാലിച്ച നാരങ്ങാ മിഠായിയുണ്ട്. കയ്യിലെ കുസൃതി തരത്തിനൊത്ത് ചാടിക്കളിച്ചു പോയ മഞ്ചാടിക്കുരുവുണ്ട്. ചുവന്ന മുഖത്ത് കരികൊണ്ട് കണ്ണു വരച്ച കുന്നിക്കുരുവുണ്ട്. കാലമെന്ന ചിതലെടുത്ത ഏടുകളിൽ അവ ഇപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട് നാം അല്ലേ? അതെ, ആരെയും കാണിക്കാതെ മറച്ചു പിടിച്ച ഓർമ്മകളുടെ മയിൽപ്പീലി തണ്ട്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാം. ആകാശവാണിയുടെ വാട്സാപ്പിലൂടെയുള്ള ഒരു സന്ദേശമാണ് ഇത്. പന്തളത്ത് നിന്ന് ശ്രീധരനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. തെല്ല് പരിഭവത്തോടെയാണ് കേട്ടോ ശ്രീധരൻ ഈ സന്ദേശം തുടങ്ങിയിരിക്കുന്നത്. വായിക്കാം. വാട്സാപ്പിലൂടെയുള്ള എൻ്റെ മൂന്നാമത്തെ കത്താണ് ഇത്. ഒരൽപ്പം പരിഭവത്തോടെ പറയട്ടെ, രണ്ട് കത്തും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഫൈനലായി ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി. ആ അവസാനമായിട്ടുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമം വിജയിച്ചല്ലോ അല്ലേ? 42 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മ ഇതിലൂടെ പങ്കുവയ്ക്കണം എന്ന് തോന്നി. എൻ്റെ രണ്ടാമത്തെ വെക്കേഷൻ കഴിഞ്ഞ് 1984 ജൂലൈ 10 ബോംബെ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് സൗദിയിലെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപരിചിതമായ സ്ഥലം. കമ്പനിയിൽ നിന്നും ആരും പിക്കപ്പ് ചെയ്യാൻ വരികയുമില്ല. സൗദി റിയാൽ കയ്യിലില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടുപേർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടെ പോകണം? ഞാൻ സ്ഥലം പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊപ്പം വന്നാൽ അവിടെ ഇറക്കിവിടാം. ഞങ്ങളും അതുവഴിയാണ് പോകുന്നത്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. അവരുടെ ഒപ്പമുണ്ടായിരുന്ന വെളുത്ത കാറിൽ കയറി. അവർ എന്നെ സുരക്ഷിതമായി ഹെഡ് ഓഫീസിൻ്റെ മുമ്പിലിറക്കി. നന്ദി പറഞ്ഞ് ഞാനും പിരിഞ്ഞു. ആ ഓർമ്മ പലപ്പോഴും എന്നിലൂടെ കടന്നു പോകാറുണ്ട്. ആ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ കരിമുകൾ കാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം ആകാശവാണിയിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പന്തളത്തുള്ള ശ്രീധരൻ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും അണിയറ ശില്പികൾക്കും കൂടി സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നു. ഇനിയും എന്നെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തോടെ സ്നേഹ അഭിവാദനങ്ങളോടെ ശ്രീധരൻ പന്തളം. നിരാശപ്പെടുത്തിയില്ല എന്ന് താങ്കൾക്ക് ബോധ്യമായല്ലോ. ഗാനം കേട്ടുകൊള്ളൂ. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഇതും ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്നതാണ്. എൻ്റെ അമ്മ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് എളുപ്പത്തിലെത്താൻ വേണ്ടി എൻ്റെ യാത്ര. ഒരു തിരുവോണത്തലേന്ന് അതിലെ പോകുമ്പോൾ അവിടെ ഒരു റേഡിയോയുടെ ശബ്ദം. ഇങ്ങനെ ആരംഭിക്കുന്ന ഈ സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേക്കരയിൽ നിന്നും ബാബു കെ ഡി. ബാബുവിൻ്റെ സന്ദേശം തുടർന്ന് വായിക്കാം. ഞാൻ ജനാലയിലൂടെ എത്തി നോക്കി. ഭിത്തിയോട് ചേർത്ത് കെട്ടിവച്ചിട്ടുള്ള പലകയിൽ ഒരു വലിയ റേഡിയോ. ഞാൻ നേരെ അമ്മൂമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, ആ റേഡിയോ എവിടെ നിന്നാ? അത് ഇന്നലെ ശശി വന്നപ്പോൾ കൊണ്ടുവന്നത്, അമ്മൂമ്മ പറഞ്ഞു. ശശി എൻ്റെ രണ്ടാമത്തെ അമ്മാവനാണ്. മൂലമറ്റം പവർ ഹൗസിൽ ജോലി ചെയ്യുന്നു. അമ്മാവനെ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ആ മുറിയിൽ കയറാനോ അതൊന്ന് തൊട്ടു നോക്കാനോ ഞാൻ തയ്യാറായില്ല. പകരം ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അമ്മാവൻ തിരിച്ചു പോകുമ്പോൾ ആ റേഡിയോ കൊണ്ടുപോകരുതേ എന്ന്. അതുകൊണ്ട് ദിവസവും രാവിലെ ചെന്ന് ആ റേഡിയോ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം അമ്മൂമ്മയോട് ചോദിക്കും, അമ്മാവൻ പോയോ? ഇല്ല എന്നായിരിക്കും മിക്കവാറും മറുപടി. ഏതാണ്ട് ഒരാഴ്ചയോളം ഈ പതിവ് തുടർന്നു. ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു, ശശി വെളുപ്പിന് പോയല്ലോ. പിന്നെ ഇവിടെയുള്ളത് ഇളയ അമ്മാവനും അമ്മൂമ്മയുമാണ്. അതുകൊണ്ട് തന്നെ മകളുടെ മകനായ എനിക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞാൻ മുറിയിൽ കയറി പലകയുടെ മുകളിൽ നിന്നും ആ റേഡിയോ എടുത്തു. നല്ല ഭാരമുള്ള ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫിലിപ്സിൻ്റെ ഒരു 5 ബാൻഡ് റേഡിയോ. പിന്നെ ഞാൻ പോയത് പത്രം വരുത്തുന്ന ഒരു വീട്ടിലേക്കാണ്. കാരണം അന്നത്തെ പത്രത്തിൽ റേഡിയോ പരിപാടികളുടെ അറിയിപ്പുണ്ടാകും. ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അങ്ങനെ ഒരു വിധം ഉച്ചയാക്കി. വീട്ടിൽ വന്ന് റേഡിയോ എടുത്ത് ഇറയത്ത് അരമതിലിൽ വെച്ചു. ആ പ്രദേശത്തെങ്ങും വേറെ റേഡിയോ ഇല്ല. വീടിൻ്റെ മുന്നിൽ പഞ്ചായത്ത് വഴിയാണ്. അതുകൊണ്ട് എല്ലാവരും കേൾക്കട്ടെ എന്ന ഗമയിൽ റേഡിയോ ഓൺ ചെയ്തു. ശബ്ദം കൂട്ടിയാണ് വെച്ചത്. 1 മണിയായി. ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുകയാണ്. മരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ 14 രാവുദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ എന്ന ഗാനത്തോടെയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. കേൾപ്പിക്കുമല്ലോ. സസ്നേഹം, ബാബു കെ ഡി, വടക്കേക്കര. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. റേഡിയോ കേട്ടതിൻ്റെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ബാബു കെ ഡിക്ക് വേണ്ടിയും എല്ലാ ശ്രോതാക്കൾക്കു വേണ്ടിയും മരം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം 14 രാവുദിച്ചത് മാനത്തോ.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ. ഇപ്പോൾ 65 വയസ്സാകുന്നു. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഒരു പറുദീസ തന്നെയായിരുന്നു എൻ്റെ ബാല്യകാലം. ആയതിനാൽ ജന്മദിനം ഒന്നും തന്നെ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. അന്നും ഇന്നും അതുപോലെ തന്നെ. എന്നിരുന്നാലും ഓർമ്മകൾക്ക് കഷ്ടപ്പാടും പ്രയാസവും വലിപ്പച്ചെറുപ്പവും ഒന്നുമില്ലല്ലോ. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും 5 മക്കളാണ്. 4 ആണും 1 പെണ്ണും. അതിൽ 3-ാമത്തെ മകൻ്റെ 2-ാമത്തെ മകനാണ് ഞാൻ. അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും 4 ആൺമക്കളും വിവാഹം കഴിച്ച് അവരവരുടെ ഭാര്യയും മക്കളുമായി വെവ്വേറെ വീടുകളിലാണ് താമസം. അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്ന കുടുംബ വീട്ടിൽ രാത്രി കൂട്ടുകിടക്കാൻ പോയിരുന്നത് കൊച്ചുമക്കളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൺകുട്ടികളായിരുന്നു. അന്ന് 7-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീടിനടുത്ത് ഇടത്തിട്ട എന്ന സ്ഥലത്തുള്ള സിന്ധു ടാക്കീസ് എന്ന ഓലക്കൊട്ടകയിൽ മാറി മാറി വരുന്ന സിനിമ കാണുക എന്നതായിരുന്നു. അന്നൊക്കെ കുട്ടികളായ ഞങ്ങൾ പറങ്കിയണ്ടി കൂട്ടിവെച്ച് വിറ്റാണ് സിനിമയ്ക്കും ഉത്സവത്തിനുമൊക്കെ പണം കണ്ടെത്തിയിരുന്നത്. 1 നാഴി പറങ്കിയണ്ടിക്ക് 20 പൈസ, 2 നാഴിക്ക് 40 പൈസ. അതിൽ 30 പൈസ സിനിമാ ടിക്കറ്റിനും 5 പൈസയ്ക്ക് സിനിമയുടെ തന്നെ പാട്ടുപുസ്തകവും ബാക്കി 5 പൈസയ്ക്ക് തിയേറ്ററിനുള്ളിൽ കുമ്പിളിൽ കൊണ്ട് നടന്ന് വിറ്റിരുന്ന കടലയും വാങ്ങും. ഇതായിരുന്നു പതിവ്. ഒരു സിനിമ മാറി വന്നപ്പോൾ കാണാൻ കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂട്ടുകിടക്കാൻ എൻ്റെ ഊഴം എത്തിയത്. പതിവിലും നേരത്തെ തന്നെ ഞാൻ അപ്പൂപ്പൻ്റെ അടുക്കലെത്തി. സന്ധ്യയായപ്പോൾ പതിവ് പോലെ അമ്മൂമ്മ തിരിതെളിച്ച് പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു. ഈ സമയം ആരും കാണാതെ ഞാൻ മുറ്റത്തുള്ള പറങ്കിമാവിൽ കയറി പറങ്കിമാവിൽ നിന്നും പറങ്കിപ്പഴം അതിൻ്റെ നെടുപ്പിൽ നിർത്തിയിട്ട് പറങ്കേണ്ടി മാത്രം ഏർത്തെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 31 എണ്ണം. പിറ്റേന്ന് രാവിലെ അമ്മൂമ്മ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ പറങ്കിയണ്ടി ഇല്ലാതെ പറങ്കിപ്പഴം മാത്രം അനേകം കൊമ്പുകളിൽ തൂങ്ങിയാടുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അമ്മൂമ്മ ഉടനെ തന്നെ മക്കളെയും മരുമക്കളെയും വിളിച്ചു വരുത്തി അന്വേഷണം ആരംഭിച്ചു. അമ്മൂമ്മയും അപ്പൂപ്പനും ഓർമ്മയായിട്ട് അനവധി വർഷം കടന്നുപോയിട്ടും അന്നത്തെ ആ പറങ്കേണ്ടി കള്ളനെ കണ്ടുപിടിക്കാൻ ഇതേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അന്നത്തെ ആ മോഷ്ടാവ് പറങ്കേണ്ടി വിറ്റുകിട്ടിയ പണം കൊണ്ട് കണ്ട സിനിമയാണ് ഹരിശ്ചന്ദ്ര. ഈ സിനിമയിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അർത്ഥവത്തായ ഒരു പാട്ടുണ്ട്, ആത്മവിദ്യാലയമേ. ആ പൂർവ്വസ്മരണയ്ക്കായി ഈ ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ? സ്നേഹത്തോടെ, ഓർമ്മച്ചെപ്പിൻ്റെ ആരാധകൻ സദാശിവൻ പി കെ. അനന്ത, ഗാനം കേൾപ്പിച്ചു തരാമല്ലോ. കമുകുറ പുരുഷോത്തമനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. തിരുനയനാർ കുറിച്ചി മാധവൻ നായർ എഴുതി. ബ്രദർ ലക്ഷ്മൺ ആണ് ഈ ഗാനം ഈണം പകർന്നിരിക്കുന്നത്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: കിസാൻ വാണി
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിൽ ഇനി കത്തുകൾ വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പൂഴനാട് നിന്നും വിമല തോമസ് ആണ്. ഓർമ്മകളുടെ മായാജാലക വാതിൽ തുറന്നപ്പോൾ ലഭിച്ച മധുരസ്മരണകൾ പങ്കുവയ്ക്കട്ടെ. എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് അടുത്ത കോഴ്സിന് പോകാൻ തയ്യാറെടുക്കുന്ന ഇടവേളയിൽ ഒരു വില്ലേജ് ഓഫീസിൽ താൽക്കാലിക നിയമനത്തിൽ ക്ലറിക്കൽ തസ്തികയിൽ ഞാൻ ജോലി നോക്കുകയായിരുന്നു. ആ ഓഫീസിൽ സുമിത്ര എന്നു പേരുള്ള ഒരു ചേച്ചിയും ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ ഇടയിൽ കുറച്ചകലെയുള്ള ശ്രീമുരുക തിയേറ്ററിൽ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമ റിലീസായി. ആ സിനിമ കണ്ടിട്ട് ഓഫീസിലെ എല്ലാവരും, ഞാനൊഴികെ, മുകുന്ദേട്ടൻ സുമിത്ര ചേച്ചിയെ വിളിക്കുന്നു എന്ന് കളിയാക്കാൻ തുടങ്ങി. ചേച്ചി പറഞ്ഞു, എന്തായാലും മുകുന്ദേട്ടനെ ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് സിനിമ കാണാൻ എന്നെയും വിളിച്ചു. ഞാൻ വീട്ടിൽ ചോദിച്ചു വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അനുവാദവും വാങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച ഞങ്ങൾ പോയി മാറ്റിനി ഷോ കണ്ടു. അന്ന് കണ്ട സിനിമയിലെ അവിസ്മരണീയമായ ഒരു ഗാനം, ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്ത് ചക്കരമാവിൻ ചുവട്ടിൽ, ഇന്നും എൻ്റെ ഓർമ്മച്ചെപ്പിൽ തിളങ്ങി നിൽക്കുന്നു. മേൽക്കുമേൽ മാറ്റേറുന്ന രത്നം പോലെ ഈ ഗാനം കേൾപ്പിക്കാമോ? കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, പൂഴനാട് നിന്ന് വിമല തോമസ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്ത് ചക്കരമാവിൻ ചുവട്ടിൽ. ഈ വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി. സംഗീതം അവസേപ്പച്ചൻ. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഈ ഓർമ്മകളുമായി ഓർമ്മച്ചപ്പിൽ വിരുന്നിനെത്തുന്നു കൊല്ലം ജില്ലയിലെ വണ്ടിപ്പുരയിൽ നിന്നും സജീവ് മണക്കാട്ടുപുഴ. ഓർമ്മകൾ വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഒരുപാടൊരുപാട് കാലമായി ഓർമ്മച്ചപ്പിലേക്ക് എഴുതിയിട്ട്. ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ വാർഷിക വേളയിൽ ഒരു കത്തെഴുതുകയാണ്. ദയവായി പരിഗണിക്കുമല്ലോ. പിന്നെന്താ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർഷിക വേളയല്ലേ, ഈ കത്ത് പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. കുടുംബജീവിതമെന്ന ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ഒരാൾ കടക്കുന്നതിൻ്റെ ആദ്യ പടിയാണല്ലോ വിവാഹമെന്നത്. ഞാൻ വിവാഹിതനായിട്ട് കാൽ നൂറ്റാണ്ട് തികയുകയാണ് സെപ്റ്റംബർ 23-ന്. ഈ സവിശേഷ വേളയിൽ ഓർമ്മകളുടെ ചീന്തകളിൽ നിന്ന് ചിലത് അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കുറേ പെണ്ണുകാണൽ ചടങ്ങുകൾക്ക് ശേഷമാണ് ഞാൻ അവളെ കണ്ടെത്തിയത്. 2001 സെപ്റ്റംബർ ആദ്യവാരം എൻ്റെ സുന്ദരമായ നാട്ടിൻപുറത്തെപ്പോലൊരു ഗ്രാമത്തിലായിരുന്നു അവളുടെയും താമസം. മാതാപിതാക്കളുടെ രണ്ട് മക്കളിൽ മൂത്തവൾ. ഞങ്ങളുടേതുപോലെ സാധാരണ കുടുംബം. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രണയത്തിലായി എന്ന് വേണം പറയാൻ. ഏതാണ്ട് രണ്ടാഴ്ചയോളം നിരന്തരം വിളിയും പറച്ചിലും. മൊബൈൽ ഫോണിലൂടെയല്ല, ലാൻഡ് ഫോൺ വഴിയായിരുന്നു ഞങ്ങളുടെ സല്ലാപം. കല്യാണത്തിന് മുമ്പുള്ള ഈ കാലയളവിലെ ഫോൺ വിളിയിലൂടെ ഞങ്ങൾ

പ്രിയപ്പെട്ടവളും ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം കൂടും വരെ അവൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൻ്റെ ഇഷ്ടവും പ്രസക്തിയും വർദ്ധിക്കുകയാണ്. എൻ്റെ നാടിൻ്റെ സമീപമുള്ള പട്ടണത്തിലെ തിയേറ്ററിൽ പോയി അന്ന് കണ്ട സിനിമ രാക്ഷസ രാജാവായിരുന്നു. പ്രിയതമയ്ക്കും ഒത്തിരി പ്രിയതരമായിരുന്നു ആദ്യത്തെ ആ സിനിമ അനുഭവം. അത് അവൾ ഇന്നും ആവർത്തിക്കുന്ന കാര്യമാണ്. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ദൈവാനുഗ്രഹത്താൽ ഒരുമിച്ചുള്ള യാത്ര കാൽ നൂറ്റാണ്ട് തികയുമ്പോൾ ഇതുവരെ വഴി നടത്തിയ തമ്പുരാൻ ഇനിയും ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ ഇട നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ കാലയളവിനുള്ളിൽ ഒരുമിച്ച് നിരവധി സിനിമകൾ കണ്ടുവെങ്കിലും രാക്ഷസ രാജാവിനോടുള്ള ഇഷ്ടം ഒട്ടും കുറയുന്നില്ല. അതിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാൻ ഈ അവസരത്തിൽ ഓർമ്മച്ചപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. ആകാശവാണിക്കും മണിയറ പ്രവർത്തകർക്കും ഓർമ്മച്ചപ്പിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. 1986 ആകാശവാണിയുമായി അടുക്കുന്നത് എഴുത്തുപെട്ടിയിലേക്ക് കത്തെഴുതിക്കൊണ്ട് ആ ദൃഢമായ ആത്മബന്ധത്തിന് 40 വയസ്സുകൂടി ആവുകയാണ്. നിരവധി പ്രാവശ്യം പ്രിയപ്പെട്ട ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ വരാനും ദീർഘകാലമായി ബന്ധം തുടരുന്ന ആകാശവാണിയോടുള്ള എല്ലാ സ്നേഹവും വെളിപ്പെടുത്തിക്കൊണ്ട് സജീവ് മണക്കാട്ടുപുഴ വണ്ടിപ്പുരയിൽ. സജീവ് മണക്കാട്ടുപുഴയ്ക്കും പ്രിയതമയ്ക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസകളും നേരുന്നു. ഒരു കാര്യം മറന്നുപോയി കേട്ടോ സജീവ് മണക്കാട്ടുപുഴ, പ്രിയതമയുടെ പേരും കുഞ്ഞുങ്ങളുടെ പേരും കൂടി ഈ കത്തിൽ സൂചിപ്പിക്കാമായിരുന്നു. സാരമില്ല, പോട്ടെ, ഗാനം കേട്ടാലോ? രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഈ ഗാനം സജീവ് മണക്കാട്ടുപുഴയ്ക്കും പ്രിയതമയ്ക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഏവർക്കും വേണ്ടി ഇതാ കേട്ടുകൊള്ളൂ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: വയനാട് വാളവയലിൽ നിന്നും മിനി VS അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയമുള്ള ഓർമ്മച്ചപ്പിന്, ശ്രവിക്കുമ്പോൾ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. ഓർമ്മകളില്ലാത്തവരായി ആരും തന്നെ ഇല്ല. എയും ഇയും ഒക്കെ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. എൻ്റെ ബാല്യത്തിലെ ഓരോർമ്മ ഞാനിവിടെ പകർത്തുകയാണ്. പണ്ട് എൻ്റെ ബാല്യത്തിൽ ആഴ്ചപ്പതിപ്പുകൾ ഒരു ഭ്രാന്തായിരുന്നു. അതിലെ ചിത്രകഥ മാത്യൂസ് എന്ന ചിത്രകാരൻ്റെ ഭാവനയിലൂടെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ജീവൻ പകർന്നതുപോലെയാണ്. അതിലെ വേഷങ്ങൾ, അച്ഛന് ചോറുമായി കിടങ്ങൂർ കോട്ടപ്പുറം കവല വഴി സഞ്ചാരം, അവിടെ ഒരു തയ്യൽക്കടയുണ്ട് മേരി ചേച്ചിയുടെ. അവിടെ ചെന്നാൽ ചേച്ചി വായിക്കുന്ന ആഴ്ചപ്പതിപ്പ് ഞാൻ കയ്യിലാക്കും. മാത്യൂസിൻ്റെ ചിത്രകഥയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നാലും അതിലെ കഥാപാത്രങ്ങളും ജീവിതവുമെല്ലാം ഒരു ഓർമ്മയാണ്. ദേവൻ എന്ന ചിത്രകാരൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഭാവനയിൽ ചാലിച്ച് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ ആ നാവിൻ തുമ്പിൽ നിന്നും ഉതിരുന്ന ഒരു ഗാനമുണ്ട്. രാജപരമ്പര എന്ന സിനിമയിലെ ദേവി നിൻ ചിരിയിൽ കുളിരോ എന്ന ഗാനം എപ്പോൾ കേട്ടാലും ഞാൻ ഓടിപ്പോവുകയാണ് എൻ്റെ ജന്മസ്ഥലമായ കിടങ്ങൂരിലേക്ക്. ഇന്ന് വയനാട്ടിൽ താമസിക്കുന്നു. ഈ ഗാനം ഓർമ്മച്ചപ്പ് എനിക്ക് സമ്മാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കട്ടെ. വയനാട് വാളവയൽ നിന്നും മിനി VS. ഗാനം കേൾക്കാം. അപ്പൻ തച്ചേത്ത് എഴുതി, ATU ഉമർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം രാജപരമ്പര.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കലക്കവെള്ളത്തിൽ മുങ്ങിത്താണുപോയ കളിവള്ളത്തിൻ്റെ കൗതുകം മാറും മുമ്പേ ചെറുമകൻ്റെ അടുത്ത ആവശ്യം, വിശറി ഉണ്ടാക്കി തരുമോ? പിന്നെ അത് കളിപ്പന്തായി, ഓലപ്പാമ്പായി, ഓലപ്പീപ്പിയായി, പ്ലാവിലെ തൊപ്പിയായി. അപ്പോഴേക്കും ബാല്യവും ദൂരെയായി. പിന്നെ കൗമാരം നഷ്ടപ്പെട്ട, യൗവനം നഷ്ടപ്പെട്ട, പ്രകൃതിയിലെ സുഖമുള്ള പരുക്കൻ സ്പർശം നഷ്ടപ്പെട്ട തലമുറ പറയുന്നു, അങ്ങകലെ ഒരു ബാല്യം ഇപ്പോഴും കളിവെള്ളമിറക്കി കളിക്കുന്നുണ്ട് ഓർമ്മകളിൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11:00 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ,
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11:00 മണിക്ക്.
0: വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് ചിത്രം അച്ഛനും ബാപ്പയും.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-420-305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ലോകമെങ്ങും എതിരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെൽപ്പോക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിര വാരാചരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
1: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: ആകാശവാണി, സമയം 10:00.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: ശ്രോതാക്കൾ അയച്ച കത്തുകളും ഇമെയിലുകളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ ചില കത്തുകളെങ്കിലും ചുരുക്കിയായിരിക്കും വായിക്കുന്നത്. ശ്രോതാക്കൾ സഹകരിക്കുമല്ലോ.
0: ആദ്യത്തെ കത്ത്
1: വായിക്കാം.
0: കൊച്ചി തൃക്കാക്കര നിന്നും ടി ആർ വിജയലക്ഷ്മി ചേർത്തല, കല്യാണി ജയനായർ, ബീന ജയൻ ഇവരുടെ അഭിപ്രായമാണ്. ഇടവേളകളിൽ ഇനി ഞങ്ങളും കൂടി പരിപാടികൾ കേട്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ എഴുതാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ സംരംഭം.
1: അതെ, വളരെ സന്തോഷം.
0: 21-ാം തീയതി ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനം. എം വി സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം ധന്യത പകർന്നു. വളരെ നല്ല അവതരണമായിരുന്നു. അന്നത്തെ ഉദയഗീതം ഉദയരാമചന്ദ്രൻ പാടിയത് ഗുരുദേവ വൈഖരി നീളെ നയിക്കുമ്പോൾ നമ്മൾക്ക് വഴിതെറ്റുമോ ഗുരവേ നമ രാജ്പണിക്കർ ശാസ്ത്രമംഗൽ രചിച്ച ഗാനവും വളരെ ഇഷ്ടമായി. ഒപ്പം ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ഈണം പകർന്ന ഹരിചന്ദന കുളിരേകും മാമല, രാഗാമൃതത്തിൽ വീണാചന്ദ്രൻ പാടിയ കൃതികൾ വളരെ ഇഷ്ടപ്പെട്ടു.
1: എവിടെ നിന്നായിരുന്നു ഈ കത്ത്?
0: ഈ കത്ത് തൃക്കാക്കര, കൊച്ചി.
1: അടുത്ത കത്ത് നമുക്ക് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള കരിക്കാട് നിന്നാണ് അയച്ചിരിക്കുന്നത്. പി വി ഷൺമുഖൻ എഴുതുകയാണ്. ആദ്യമൊക്കെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പരിപാടികൾ ചെറുതായെങ്കിലും കേട്ടിരുന്നു. ഇപ്പോൾ പക്ഷേ കേൾക്കാൻ സാധിക്കുന്നില്ല, എങ്കിലും ഫോണിലൂടെ പരിപാടികൾ കേൾക്കാറുണ്ട്. രഞ്ജിനി, എഴുത്തുപെട്ടി എന്നിവയാണ് ഇഷ്ട പരിപാടികൾ. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം ദിവസേന കേൾക്കാറുണ്ട്. അതുപോലെ തിങ്കളാഴ്ചകളിലെ അക്ഷരശ്ലോകം, 6:50 വയലും വീടും ഇവയൊക്കെ കേൾക്കാറുണ്ട്, കേട്ടാസ്വദിക്കാറുണ്ട് എന്നാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്.
0: സജീവ് മണക്കാട്ടുപുഴ സ്ഥിരമായി എഴുത്തുപെട്ടിയിലേക്ക് എഴുതുന്ന ആളാണ്. പക്ഷെ കാർഡിലാണ് എഴുതുന്നത്.
1: ഇപ്രാവശ്യം
0: അത് മാറ്റി, കാരണം കാർഡ് കിട്ടാനില്ല, കടുത്ത ക്ഷാമം. അതുകൊണ്ടാണ് കടലാസിൽ എഴുതി അയക്കുന്നത്. നവജാത ശിശുവിന്റെ ആദ്യത്തെ 1000 ദിനങ്ങൾ, പ്രകാശധാരയിൽ ഡയറ്റീഷ്യൻ സൗമ്യ പറഞ്ഞ കാര്യങ്ങൾ ഏറെ അർത്ഥവത്തായിരുന്നു. 15-ാം തീയതിയിലെ പ്രകാശധാര. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കുടുംബങ്ങൾക്ക് മാത്രമല്ല നാടിനുകൂടി വളരെ പ്രധാനമാണല്ലോ. ഭാവി പൗരന്മാരാണ് അവർ എന്നത് തന്നെ അതിന് കാരണം. ശൈശവ ബാല്യ കൗമാര കാലഘട്ടങ്ങളിലെ വളർച്ചയുമായി ബന്ധപ്പെട്ട സർവതോമുഖമായ എല്ലാ മേഖലകളും രക്ഷാകർത്താക്കൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ സുപ്രധാനമത്രേ. ആരോഗ്യദായകമായ ഭക്ഷണ രീതികൾ വിശദീകരിച്ച പ്രഭാഷകയ്ക്ക് നന്ദി. 16-ാം തീയതി വേനൽക്കാലത്തെ ആരോഗ്യപൂർണമായ പാനീയങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കുടിക്കേണ്ടതിന്റെ പ്രാധാന്യവും അവ ഉണ്ടാക്കേണ്ട വിധവുമൊക്കെ വിശദീകരിച്ച ആയുരാരോഗ്യം, ഇതര ഭാഷകളിൽ നിന്നും മലയാളം സ്വീകരിച്ച പദങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ആർ ഹരിചന്ദ്രൻ നടത്തിയ പ്രഭാഷണം നല്ല മലയാളത്തിൽ എന്നീ പരിപാടികൾ മികച്ചതും വിജ്ഞാനപ്രദവുമായിരുന്നു. പ്രഭാഷകർക്ക് അഭിനന്ദനങ്ങൾ. പ്രായമേറുന്നവരിൽ കാണപ്പെടുന്ന നേത്രരോഗങ്ങളെ അധികരിച്ച് 17-ാം തീയതി ഡോക്ടർ ജാസ്മിൻ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം പ്രയോജനപ്രദമായി. കാഴ്ചയെ ബാധിക്കുന്ന വിവിധ രോഗാവസ്ഥകൾ വയസ്സായവരിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക. കണ്ണുകളുടെ മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കേണ്ട നിരവധി സംഗതികൾ പ്രഭാഷക വിശദമാക്കിയത് ശ്രോതാക്കൾക്ക് ഗുണകരമായി ആശംസകൾ.
1: വളരെ നീണ്ട ഒരു എഴുത്താണ്, ചുരുക്കി വായിച്ചിരിക്കുകയാണല്ലേ.
0: അതെ.
1: ഇനി നമുക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് ഹരികുമാർ അയച്ചിരിക്കുന്ന കത്താണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനമായ 21-ാം തീയതി ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങളിൽ ശിവഗിരിനാഥ ഗുരുദേവ എന്ന ഗാനം ഏറെ ഇഷ്ടമായി. വളരെ കാലത്തിനു ശേഷമാണ് ഈ ഗാനം കേൾക്കുന്നത്. വളരെ സന്തോഷമറിയിക്കുന്നു ശ്രോതാവ്.
0: ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്ന് ശ്രീദേവി മോഹൻ വളഞ്ഞവഴി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം എഴുത്തുപെട്ടിയിലേക്ക് കത്തയച്ചിരുന്നു. അത് പരിഗണിച്ചതിൽ ആദ്യം തന്നെ ആകാശവാണിയോട് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളെല്ലാം കേൾക്കാൻ സാധിച്ചില്ല, എങ്കിലും പാട്ട് കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ആവണി പൊന്നുഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നു. ആദ്യ ദിവസത്തെ ഡോക്ടർ വി പി ഗംഗാധരന്റെയും കൃഷിമന്ത്രി സിദ്ദിഖിന്റെയും ശരത്തിന്റെയുമൊക്കെ അവതരണം ഞങ്ങളെ പഴയകാല ഓണ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ആകാശവാണിയിലൂടെ കിട്ടുന്ന അറിവുകൾ എത്ര വലുതാണ്! പഴയകാലത്തെ ജീവിത രീതി ഗ്രാമകേരളം പരിപാടിയിലൂടെ എത്ര വിശദമായിട്ടാണ് നമ്മുടെ അവതാരകൻ നമുക്ക് വിശദമാക്കി തരുന്നത്. അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളെക്കുറിച്ച്, അരകല്ല്, ആട്ടുകല്ല്, ഉരൽ, ഉലക്ക ഇവയെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഇവയെക്കുറിച്ചുള്ള ഉപയോഗമൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയില്ലല്ലോ. വെളുപ്പിന് 5:50 മുതൽ, അതായത് വന്ദേമാതരം മുതൽ ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും കഴിവതും കേൾക്കാറുണ്ട്. അക്ഷരച്ചെപ്പ് പരിപാടി കേൾക്കുമ്പോൾ മലയാള അധ്യാപകൻ പണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഇപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ നല്ല മലയാളം കേൾക്കുമ്പോഴും നമ്മൾ എത്ര തെറ്റായിട്ടാണ് പല വാക്കുകളും നമ്മൾ ഉച്ചരിക്കുന്നത് എന്ന് റേഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയിക്കുന്നു ശ്രീദേവി മോഹൻ, ആലപ്പുഴ അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ നിന്ന്.
1: ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു, ആകാശവാണി പ്രക്ഷേപണം ചെയ്തു വരുന്ന പരിപാടികളെ പറ്റി എഴുതുമ്പോൾ അവ കേട്ടിട്ടാണ് അഭിപ്രായം എഴുതുന്നതെന്ന് അറിയിക്കാൻ ഉള്ളടക്കത്തിന്റെ സാരം കൂടി ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കത്തുകൾ കുറെ ദൈർഘ്യമുള്ളതാകുന്നു. ഓരോ ദിവസവും ആകാശവാണി പരിപാടികളെപ്പറ്റി നൽകുന്ന അറിയിപ്പുകൾ കേട്ട് തീയതിയിട്ട് നന്നായിരുന്നു, കൊള്ളാം, തരക്കേടില്ല എന്നിങ്ങനെയുള്ള കമന്റുകളാണോ ഉചിതം എന്നുകൂടി ബന്ധപ്പെട്ടവർ ചിന്തിക്കണം എന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: പലരും അങ്ങനെ ചെറിയ രീതിയിലുള്ള അഭിപ്രായങ്ങളെ പറയാറുള്ളൂ, അല്ലാതെ പരിപാടികൾ നന്നായി കേട്ട് ആഴത്തിൽ ചിന്തിച്ച് വളരെ വിശദമായി വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോടുകൂടി വളരെയധികം ആൾക്കാർ എഴുതുന്നുണ്ട്. അത്തരം കത്തുകൾ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
1: കത്തുകൾ പൂർണ്ണമായി എഴുത്തുപെട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും തീർച്ചയായും ആ കത്തുകൾ ഇവിടെ ബന്ധപ്പെട്ടവർ പൂർണ്ണമായും വായിക്കുകയും ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി പരിപാടികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമുഖത്തു നിന്ന് സമസ്ത ജീവജാലങ്ങളും നശിച്ചു പോകുമെന്നത് പ്രപഞ്ച സത്യമായിരിക്കെ മനുഷ്യന്റെ അന്ത്യത്തെ മരണം, മൃത്യു എന്നീ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. മൃത്യുബോധത്തെ സമഗ്രമായി അപഗ്രഥിച്ച് അവലോകനം ചെയ്ത് ശ്രോതാക്കളുടെ മൃത്യുഭയം ഇല്ലാതാക്കുന്ന ഒരു ചിത്രീകരണമായിരുന്നു ആകാശവാണി പ്രക്ഷേപണം ചെയ്ത മൃത്യുബോധം എന്ന പേരുള്ള ഡോക്ടർ RS രാജീവ് തയ്യാറാക്കിയ പരിപാടി. അത് വളരെയേറെ ആസ്വദിച്ചു എന്ന് അദ്ദേഹം എഴുതുന്നു. ദേശീയ ഹിന്ദി ദിനമായി ആഘോഷിക്കുന്ന സെപ്റ്റംബർ 14 ഇത് വിഷയമാക്കി അവതരിപ്പിച്ച വാർത്താ തരംഗിണിയെ ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. അന്ന് തന്നെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ അവതരിപ്പിച്ചത് കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും ഭാഷാ പ്രചാരകനുമായ അഡ്വക്കേറ്റ് മധു ആയിരുന്നു. പക്ഷേ അതിലാകെ അവതരിപ്പിച്ചത് 4 ഗാനങ്ങളായിരുന്നു, അതും ഹിന്ദി ഭാഷയിലുള്ളതാണ് എന്നൊരു അഭിപ്രായമാണ് ഇദ്ദേഹം അറിയിക്കുന്നത്. ഏതെങ്കിലും ഒരു മലയാള ഗാനം ആ പരിപാടിയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
0: ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചായി ആണല്ലോ ആ പരിപാടി അവതരിപ്പിക്കേണ്ടത്. അത് മാത്രമല്ല, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഹിന്ദി മാസാചരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ വാര്യം ചേപ്പാട് നിന്ന് വെട്ടിക്കുളങ്ങര ശ്രീലേഖ എസ് ആണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നു. 21 പ്രകാശധാരയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രമ്യ പ്രകാശ് നടത്തിയ പ്രഭാഷണം വളരെ അറിവ് പകരുന്നതായിരുന്നു. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും വരെ ഓർമ്മയും മറവയും ഉണ്ടാകും. എത്രവരെ പഠിച്ചാലും മരുന്നുകളുടെ പേര്, സ്ഥലപ്പേര്, ആളുകളുടെ പേര്, ഇതുകൂടാതെ നമ്മൾ വീട്ടിൽ ഒരു സാധനം എന്നും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഏതു പ്രായത്തിലും മറവി മൂലം മറ്റൊരാളോട് ചോദിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ സ്വയം ഓർത്ത് കണ്ടുപിടിക്കേണ്ടി വരും. ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം ഇതുമൂലം അല്ലെങ്കിൽ മറവി മൂലം ഉണ്ടാകും. പല പല കാര്യങ്ങൾ ഓർത്ത് ചെയ്യേണ്ടി വരുമ്പോഴും പറയേണ്ടി വരുമ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്റെ നാവിൻ തുമ്പത്തിരിക്കുന്നു, അതങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല എന്ന്. അങ്ങനെ 21 അൽഷിമേഴ്സ് ദിനം പ്രമാണിച്ചുള്ള പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടതായി അറിയിക്കുകയാണ് ശ്രീലേഖ എസ്.
1: 15 20 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര പരിപാടിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ചാവക്കാട് നിന്ന് ആചാര്യ തിരുവത്ര എഴുതിയിരിക്കുന്നത്. നമ്മുടെ തലമുറ ഇന്ന് പലവിധ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ആഹാരക്രമങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ജീവിതശൈലി രോഗങ്ങളും ആഹാര നിയന്ത്രണങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് നടത്തിയ പ്രഭാഷണം വസ്തുനിഷ്ഠവും കാലിക പ്രസക്തിയുള്ളതുമായിരുന്നു. അതുപോലെ 20 കുഞ്ഞിന്റെ 1000 പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG നടത്തിയ പ്രഭാഷണവും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു.
0: നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ കിരൺ എസ് വെള്ളായണി 2 കാർഡും ഒരു ഇല്ലന്റുമാണ് അയച്ചിരിക്കുന്നത്. അത് വായിക്കാം.
1: ബാലലോകം പരിപാടിയെ കുറിച്ചാണോ?
0: പ്രധാനമായും ബാലലോകം പരിപാടി, പിന്നെ സുഭാഷിതു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലലോകം പരിപാടിയിൽ 13 തിരുവനന്തപുരം ശ്രീകാര്യം ലയോള സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം, ഓണാക്ട്, വയലിൻ വാദനം, കവിത, ഇംഗ്ലീഷ് ഗാനം, കഥ, ഗിറ്റാർ വാദനം, സംഘഗാനം എന്നിവ വളരെ ഇഷ്ടപ്പെട്ടു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതം 13 ഡോക്ടർ ദേവദാസ് മേനോൻ, 15 ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഈ സുഭാഷിതങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഒപ്പം കാലം സാക്ഷി പരിപാടിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ,

0: ബി ഹൃദയകുമാരി, കെ പി കേശവമേനോൻ, മാവേലിക്കര പൊന്നമ്മ, കെ വി സുരേന്ദ്രനാഥ്, നാലാങ്കൽ കൃഷ്ണപിള്ള ഇവരുടെ ശബ്ദം കേൾപ്പിച്ചത് വളരെ ശ്രദ്ധേയമായി.
1: ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ തോന്നാതിരിക്കണേ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥനാ വാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എം വി സതീശൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി എന്നെഴുതുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. 20-ാം തീയതി നിയമരംഗത്തിൽ ജാമ്യ വ്യവസ്ഥയും അനുബന്ധ നിയമങ്ങളും അഡ്വക്കേറ്റ് നീതു എസ് പി നടത്തിയ പ്രഭാഷണം അവസരോചിതമായി. 17-ാം തീയതി കരിപ്പൂർ ജി വി നായർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വിശ്വകർമ്മ ജയന്തി ദിനത്തിന് മാറ്റുകൂട്ടിയ പരിപാടിയായിരുന്നു.
0: മലയാളപ്പുഴ കോഴിക്കുന്നത്തെ ബിജുവും സുനിത ബിജു അയച്ച കത്ത്. സെപ്റ്റംബർ 19 ശനിയാഴ്ചയും 20 ഞായറാഴ്ചയും രഞ്ജിനി വളരെ നന്നായിരുന്നു, വളരെ മികച്ച അവതരണമായിരുന്നു. ഇങ്ങനെയുള്ള അവതരണം ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് നല്ല കൊഴുപ്പ് കൂട്ടും എന്നാണ് ബിജുവും സുനിതയും അഭിപ്രായപ്പെടുന്നത്.
1: ജീവിക്കാൻ സമ്പത്ത് വേണം, ധനമോഹമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. ഈ ഒരു വിഷയം പ്രതിപാദിച്ച് ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിക്കാനാകുമാറാകട്ടെ എന്നെഴുതുന്നു മുരളി മേലപ്പാട്ട് എടപ്പാളിൽ നിന്ന്. 21-ാം തീയതി തിങ്കളാഴ്ച പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങൾ മാവേലിക്കര ബിജു പാടിയ ഒരു ഗ്രീഷ്മസന്ധ്യയിൽ, ഒന്നു പൊഴിഞ്ഞിടും നെഞ്ചിലെ എന്നീ രണ്ട് ഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. ഗാനസലാപത്തിൽ വിളിച്ചിട്ടും ഒരു തവണ പോലും കിട്ടാതെ ഒരുപാട് ശ്രോതാക്കൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ചില ശ്രോതാക്കളെങ്കിലും പലതവണ വിളിച്ചു സംസാരിക്കുന്നത്. എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരവസരം കൂടി കിട്ടണം എന്ന് ഈ വിളിക്കുന്ന ശ്രോതാക്കൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. വയലും വീടും പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷിയെക്കുറിച്ച് പറഞ്ഞ പരിപാടി വളരെയേറെ വിജ്ഞാനപ്രദമായി. ഡോക്ടർ ശ്യാം സൂരജുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. പുന്നയൂർകുളം മന്നലാംകുന്നിൽ നിന്ന് ടി കെ അബ്ദുൾ ജലീൽ എഴുതുന്നു, സെപ്റ്റംബർ 7-ാം തീയതി പ്രകാശധാരയിൽ കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിച്ചത് ഏറെ പ്രയോജനപ്രദമായിരുന്നു. 10-ാം തീയതി കരിപ്പൂർ ജി വി നായർ, 12-ാം തീയതി ഷിജി ജോൺസൺ, 13-ാം തീയതി ഡോക്ടർ ദേവദാസ് മേനോൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പരിപാടികളായിരുന്നു. 14-ാം തീയതി പുലർവെട്ടത്തിൽ ആയുരാരോഗ്യത്തിൽ ഉറക്കവും മാനസികാരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതും ഉപകാരപ്രദമായി.
0: കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ് ഒരാഴ്ചത്തെ പരിപാടികളെ വിശദമായി വിലയിരുത്തിക്കൊണ്ട് കത്തുകൾ പ്രത്യേകം പ്രത്യേകമായി അയച്ചിട്ടുണ്ട്. 16-ാം തീയതി ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലയിൽ സുമേഷ് കൃഷ്ണൻ ആലപിച്ച പുത്തൻകാവ് മാത്തൻ തരകന്റെ ആരതഗാനം എന്ന കവിതയും, രാത്രി 9 ആനയടി ധനലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 17-ാം തീയതി കരിപ്പൂര് ജി വി നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എസ് ജയ ആലപിച്ച ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിതയും, 6-15 മധു ബാലകൃഷ്ണൻ പാടിയ ഉദയഗീതവും, രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിച്ച 7-ാമത്തെ ആത്മകഥ എന്ന നാടകവും ഇഷ്ടപ്പെട്ടു. 18-ാം തീയതി ഫാദർ ശാന്തൻ ചെരുവിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ നന്ദ ഹരികുമാർ ആലപിച്ച എം ഗോവിന്ദന്റെ മൗലികം എന്ന കവിതയും, രാത്രി 9:45 ഐശ്വര്യ പറഞ്ഞ മൊഴിയാമൊരു കഥയും, 10 ലയവിന്യാസത്തിൽ പാലക്കാട് ആർ രഘുവിന്റെ മൃദംഗവാദനവും ഏറെ ഇഷ്ടപ്പെട്ടു. 19-ാം തീയതി എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ സുജാത സരോജം ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിതയും, 6:15 കൃഷ്ണേന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം എന്നിവർ പാടിയ ഉദയഗീതവും, വൈകിട്ട് 5:45 കെ എസ് ചിത്ര പാടിയ ഭക്തിഗാനങ്ങളും, രാത്രി 8 പ്രക്ഷേപണം ചെയ്ത നാടകവും ഇഷ്ടപ്പെട്ടു. 20-ാം തീയതി പ്രധാനമന്ത്രിയുടെ കാൽ നൂറ്റാണ്ട് കാലത്തെ നേട്ടങ്ങൾ നിരത്തി അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഇഷ്ടപ്പെട്ടു. 11 കവടിയാർ നിർമ്മലഭവൻ സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, 11:30 എം സുബ്രഹ്മണ്യ ശർമ്മയുടെ വയലിൻ വാദനം എന്നിവ ഏറെ ഹൃദ്യമായി.
1: താൻ മാത്രമാണ് ശരി, താൻ മാത്രമാണ് കേമൻ എന്ന് ധരിച്ചിരിക്കുന്നവർക്കെല്ലാം ഒരു ചാട്ടവാറടിയായിരുന്നു 16-ാം തീയതി ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതം എന്നെഴുതുന്നു കലമ്പലത്ത് നിന്ന് ശശി കെ വെട്ടൂർ.
0: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്ത്, അമ്പലങ്ങളിൽ മാത്രം കേൾക്കാറുള്ള മദ്ദളകേളി ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ചത് കേട്ടു. കാതിൽ തേന്മഴ ചൊരിയുന്ന ഒരു അനുഭവമായിരുന്നു. ആകാശവാണിയുടെ കിസാൻവാണി വളരെ ഉഷാറാവുന്നുണ്ട്. കൃഷി വിജ്ഞാനത്തോടൊപ്പം പൊതുവിജ്ഞാനവും കിസാൻവാണി പ്രദാനം ചെയ്യുന്നു. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. 20-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് നീതു എസ് പി ജാമ്യ വ്യവസ്ഥകളെയും അനുബന്ധ നിയമങ്ങളെയും കുറിച്ച് സംസാരിച്ചത് ഏറെ പ്രയോജനപ്രദമായി. ഏകതാര ലളിത സംഗീത പരിപാടി വിഭവ സമൃദ്ധമായ ഒരു ലളിതഗാന സദ്യ തന്നെയായിരുന്നു. 19-ാം തീയതി വെള്ളി വെളിച്ചതിൽ വിനോദ് കല്ലറ അവതരിപ്പിച്ച വാതിൽപ്പുറ പരിപാടി ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടുകൂടി വളരെ നന്നായിരുന്നു.
1: ഇനി AARTVM@gmail.com എന്ന ഇമെയിലിൽ വന്ന അഭിപ്രായങ്ങൾ വായിക്കാം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരുഷാർ കാമത്ത് എഴുതുന്നു, പ്രിയപ്പെട്ട എഴുത്തുവെട്ടി, ഞാൻ ആരുഷാർ കാമത്ത് നേവി ചിൽഡ്രൻസ് സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്ഥിരമായി തിരുവനന്തപുരം ആകാശവാണി കേൾക്കാറുണ്ട്. ഗാനസല്ലാപം പരിപാടി

0: വളരെ മികച്ചതായിരുന്നു. സജീവ് സാർ അത് നന്നായി അവതരിപ്പിച്ചു. മുൻപൊക്കെ കേൾക്കാമായിരുന്ന അത്രയും പഴയ ഗാനങ്ങൾ ഇപ്പോൾ കുറവാണ്. പഴയ നല്ല പാട്ടുകൾ കൂടുതൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാവിലെ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന ഞങ്ങളെ പോലുള്ള കുട്ടികൾക്കും രാവിലെയുള്ള മ്യൂസിക് പ്രോഗ്രാംസ് മുഴുവനായി കേൾക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലും കൂടുതൽ പാട്ട് ഉൾപ്പെടുത്തുന്ന പരിപാടികൾക്ക് സമയം നൽകിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 8 മണി വരെ ഉള്ള സമയങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി എഴുതിയിട്ടുണ്ട്. രാവിലെ 6:15 മുതൽ 6:30 വരെ ഉള്ള ഉദയഗീതത്തിൽ പഴയ ഭക്തിഗാനങ്ങൾ കേൾപ്പിച്ചാൽ നല്ലത്. ഉഷമലരിയും സുഭാഷിതവും നല്ല നിലവാരത്തിലാണ് പോകുന്നത്. രഞ്ജിനി, ഗാനസല്ലാപം, മഞ്ഞണിപ്പൂനിലാവ് ഒക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവയൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ പിന്നീട് കേൾക്കാമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. യൂട്യൂബിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടികൾ അപ്ലോഡ് ചെയ്യുന്നതിന് തടസ്സമുണ്ട്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനിയും തുടർന്ന് കേൾക്കും എന്നാണ് ആരുഷ് എഴുതുന്നത്.
1: വളരെ വലിയ ഒരു ഇമെയിൽ സന്ദേശമാണ്. എല്ലാ തവണയും അങ്ങനെയാണ് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര അയച്ചിരിക്കുന്നത്. സുഭാഷിതം മുതൽ സുഭാഷിതം വരെയുള്ള എല്ലാ പരിപാടികളെയും കുറിച്ച് കഴിവതും അദ്ദേഹം മെയിൽ അയക്കാറുണ്ട്. സുഭാഷിതം: മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉന്നതനാകുന്നത്. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും വിലമതിക്കാനാവാത്തതാണ്. 20-ാം തീയതി ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അന്ന് തന്നെ ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത അപൂർവ സുനിൽ ആലപിച്ചത് മനോഹരമായിരുന്നു. ഇന്ത്യൻ ക്രിമിനൽ നിയമ സംവിധാനത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും അതേസമയം നിയമപരമായ നടപടികൾ തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സുപ്രധാനമായ വ്യവസ്ഥയായ ജാമ്യ വ്യവസ്ഥകളെയും അനുബന്ധ നിയമങ്ങളെയും കുറിച്ച് നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് നീതു SD നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു. മട്ടുപ്പാവ് കൃഷി ഇന്നത്തെ ആധുനിക സാമൂഹിക ചുറ്റുപാടിൽ ഏറെ പ്രസക്തവും അത്യാവശ്യമായ ഒന്നുമാണ്. സ്ഥലപരിമിതിയുള്ള നഗരപ്രദേശങ്ങളിൽ പോലും സ്വന്തമായി വിഷരഹിത ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 20-ാം തീയതി വയലുംവീട് പരിപാടിയിൽ മട്ടുപ്പാവിൽ ചട്ടികളിലും കണ്ടെയ്നറുകളിലും പച്ചക്കറി ഫലവൃക്ഷങ്ങൾ വിജയകരമായി കൃഷി ചെയ്തു വരുന്ന സുജാകുമാരിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖത്തിലൂടെ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് കുറച്ച് സ്ഥലമുള്ളവർക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഏറെ പ്രചോദനമായിരുന്നു. ഇനിയും വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര. അത് മറ്റൊരവസരത്തിൽ വായിക്കാം.
0: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് പത്മകുമാർ പെരുന്താനിയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 20 ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പിൽ നേരത്തെ വായിച്ച ഒരു ഓർമ്മക്കുറിപ്പ് വായിക്കാനിടയായി എന്നുള്ള വിവരം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇക്കാര്യം പരിശോധിക്കാം. അതിന്റെ വിശദവിവരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇക്കാര്യം പരിശോധിക്കാം. പാട്ടും പൊരുളും പരിപാടി അവതരണം നന്നാകുന്നു. കഴിഞ്ഞ 2 ശനിയാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്ന പാട്ടുകൾ ഇതുവരെ കേട്ടുവന്ന പാട്ടുകളുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായത് പതിവ് ശ്രോതാക്കളെ നിരാശപ്പെടുത്തുന്നതായിരുന്നു.
1: ഇതുവരെ വളരെ പഴയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്തവണ കാറ്റാടിത്തണലും കൂടാതെ ജീവാംശമായി തീവണ്ടി എന്ന ചിത്രത്തിലെ ഈ പാട്ടുകളാണ് കഴിഞ്ഞ 2 ശനിയാഴ്ചയും ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കത്തുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും മെയിലുണ്ട്, അത് വായിക്കാം.
0: ചേർത്തലയിൽ നിന്ന് വിജയലക്ഷ്മി ഇമെയിലിലൂടെ പാട്ടും പൊരുളും തീവണ്ടി എന്ന ചിത്രത്തിലെ പാട്ട് അധികം കേട്ടിട്ടില്ല, കുരീപ്പുഴ സജീവിന്റെ അവതരണം വളരെ നന്നായി എന്നെഴുതിയിട്ടുണ്ട്. മറ്റൊരു കത്തിൽ നേരത്തെ ക്ലാസ്മേറ്റ്സിലെ പാട്ട്
1: ഉൾപ്പെടുത്തിയതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനന്ദിച്ചും വിമർശിച്ചും ധാരാളം കത്തുകൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത മെയില് ദിലീപ് വി മുഹമ്മദ്. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാംശീകരിച്ച് MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതവും ചിന്തോദ്ദീപകവുമായി. തുടർന്ന് ഒളപ്പമണ്ണയുടെ മട്ട എന്ന കവിത സുമേഷ് കൃഷ്ണൻ ആലപിച്ചതും ഹൃദ്യമായി. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാല മാറ്റിസ്ഥാപിക്കണമോ എന്ന ചിന്ത ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത പ്രഭാതഭേരി ശ്രദ്ധിക്കപ്പെട്ട ഒന്നായി. ഓർമ്മ പോലെ തന്നെ ഒരു അനുഗ്രഹമാണ് മറവി എങ്കിലും മറവി ഒരു രോഗമാകുന്ന അവസ്ഥ എത്രയോ വേദനാജനകമാണെന്നും മറവി രോഗം ബാധിച്ചവരെ എങ്ങനെ പരിചരിക്കണമെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നതായിരുന്നു സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത വാർത്താ വീക്ഷണം. ആയുർവേദ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത 2 പരിപാടികൾ, പ്രകാശധാരയിലെ പ്രഭാഷണവും വൈകിട്ട് 6:40 ഉണ്ടായിരുന്ന വാർത്താ വീക്ഷണവും ആ ദിനത്തിന്റെ പ്രാധാന്യം എടുത്തറിയിക്കുന്നതായി. പരിസ്ഥിതി ലോല പ്രദേശമായി തിരിച്ചിരിക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിച്ച പ്രഭാതഭേരിയും പിൻസീറ്റിൽ ഇരിക്കുന്നവർ ബെൽറ്റ് ധരിക്കുന്നതിന്റെ ഗുണങ്ങളും ധരിക്കാതിരുന്നാലുള്ള അപകടങ്ങളും ചർച്ച ചെയ്ത പ്രഭാതഭേരിയും വളരെ ശക്തമായിരുന്നു എന്നും ദിലീപ് വി മുഹമ്മദ് മെയിലിലൂടെ അറിയിക്കുന്നു.
0: വിവിധ പരിപാടികൾ കേട്ട് ശ്രോതാക്കൾ അയച്ചതെന്ന അഭിപ്രായങ്ങളാണ് ഇതുവരെ കേട്ടത്. തുടർന്നും ഇത്തരത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം:
1: എഴുത്തുപെട്ടി,

0: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇമെയിലൂടെയാണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ AIRTVMPM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളും മെയിലുകളും അയച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും കേട്ടിരുന്നവർക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: നിയമരംഗം. മരണമൊഴി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അജിത് കുമാർ ടി ആർ സംസാരിക്കുന്നു.
2: ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പ്രത്യേകമായ പരിഗണന സിദ്ധിച്ച ഒന്നാണ് മരണമൊഴി. ഒരാൾ പോലും ഏറ്റുപറയുവാനില്ലാതെ തന്നെ കോടതി വിശ്വാസത്തിലെടുക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യും എന്നതാണ് മരണമൊഴിയുടെ പ്രത്യേകത. ഒരു കുറ്റകൃത്യം സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇരയുടെ മൊഴി മാത്രം മതിയാകില്ല. ഇരയുടെ മൊഴി സ്ഥിരീകരിക്കുന്നതും സാധൂകരിക്കുന്നതും ബലപ്പെടുത്തുന്നതുമായ സാക്ഷിമൊഴികൾ ആവശ്യമാണ്. നിയമത്തിൽ ഇതിനെ കൊറാബറേഷൻ അഥവാ സാധൂകരണം എന്ന് പറയും. ഒരു സംഭവത്തെ സംബന്ധിച്ച രണ്ടുപേരുടെ വിവരണങ്ങൾ അഥവാ മൊഴികൾ ഒന്നുപോലെയാകണമെന്നില്ല. എന്നാലും വിവരണങ്ങൾ സത്യസന്ധമാണെങ്കിൽ കാതലായ കാര്യങ്ങളിൽ സമാനതകൾ കൂടുതലും വൈരുദ്ധ്യങ്ങൾ കുറവുമായിരിക്കും. കൃത്യം നടന്ന സ്ഥലം, കൃത്യം നടന്ന സമയം, കൃത്യം നിർവഹിച്ചയാൾ, അതിനായി ഉപയോഗിച്ച ആയുധങ്ങൾ എന്നിവ വ്യത്യസ്തമാവുവാൻ തരമില്ല. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വസ്തുത സത്യമാണെന്ന് സ്ഥിരീകരിക്കാനും തെളിയിക്കാനും കൊറാബറേഷൻ ആവശ്യമാണ്. സിവിൽ വ്യവഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിമിനൽ കേസുകളിൽ കോടതികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സാക്ഷിമൊഴികളെയാണ്. സാക്ഷിമൊഴികളുടെ വിശ്വാസ്യത തീരുമാനിക്കപ്പെടുന്നത് മൊഴിയുടെ വ്യക്തതയിൽ നിന്നും യുക്തിഭദ്രതയിൽ നിന്നുമാണ്. സ്ഥാപനങ്ങൾ മൊഴികൾ അർത്ഥവത്തായിരിക്കണം, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാകരുത്. മാത്രമല്ല, ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുപോവുകയും വേണം. കോടതിയിൽ മൊഴി നൽകുന്ന വ്യക്തിയുടെ വിശ്വാസ്യതയ്ക്കും ഇക്കാര്യത്തിൽ പ്രാധാന്യമുണ്ട്. കൂട്ടുനിൽക്കുന്ന വ്യക്തിയെ എത്ര കണ്ട് വിശ്വസിക്കാമെന്നതും വിഷയമാണ്. വ്യക്തി താല്പര്യങ്ങൾ, വ്യക്തി വിരോധം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി സത്യത്തെ വികലമാക്കണം എന്ന നിർബന്ധം എന്നിവ സാക്ഷിമൊഴികളുടെ സ്വീകാര്യത ഇല്ലാതാക്കുന്നു. രേഖകളുണ്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മൊഴികൾക്ക് താരതമ്യേന പ്രാധാന്യം കുറവായിരിക്കും. മനുഷ്യ ശരീരത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ പക്ഷേ അപൂർവമായിരിക്കും. അവിടെയാണ് വായ്മൊഴിയുടെ പ്രാധാന്യം. വായ്മൊഴിക്ക് കൊറാബറേഷൻ ആവശ്യമാണ്. മൊഴിയുടെ വിശ്വാസ്യത അത് ഉറപ്പിക്കുന്നു. എന്നാൽ മരണമൊഴിയുടെ കാര്യത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണെങ്കിലും കൂടുതൽ സ്ഥിരീകരണം അഥവാ കൊറാബറേഷൻ ആവശ്യമില്ല. അതില്ലാതെ തന്നെ കോടതികൾ മൊഴി സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതായി കാണാം. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC സെക്ഷൻ 32 2023 ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ സെക്ഷൻ 26 മരണമൊഴി എന്നാൽ എന്ത് എന്ന് വിശദപ്പെടുത്തുന്നു. അതിൻപ്രകാരം മരണമൊഴി എന്നാൽ മരണപ്പെട്ട വ്യക്തി തൻ്റെ മരണത്തിന് കാരണമായത് എന്തെന്ന് അല്ലെങ്കിൽ തൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തെന്ന് വിവരിക്കുന്ന പ്രസ്താവനയാകുന്നു. വായ്മൊഴിയുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന മൊഴി സാധാരണ നിയമമനുസരിച്ച് തെളിവിൽ സ്വീകരിക്കുകയില്ല. പക്ഷേ ആ ഗണത്തിൽ പെടുന്നതാണെങ്കിലും മരണമൊഴി ഒരു എക്സംഷൻ അല്ലെങ്കിൽ അപവാദമാണ്. കേട്ടുകേഴ്വി ആണെങ്കിലും മരണമൊഴി കോടതികൾ തെളിവായി സ്വീകരിക്കുകയും അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതികളുടെ നിശ്ചിതമായ സൂക്ഷ്മ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. മരണമൊഴി തെളിയിക്കുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രോസിക്യൂഷനിൽ നിക്ഷിപ്തമാണ്. ഹിയർസേ എന്നാൽ സാക്ഷിക്കൂട്ടിൽ ഹാജരില്ലാത്ത ഒരാൾ കൈമാറിയ വിവരങ്ങൾ മറ്റൊരാൾ കോടതി മുമ്പാകെ പറയുന്നത് എന്നാണ്. അത്തരത്തിൽ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ പറഞ്ഞാൽ കോടതിയിൽ അത് തെളിയിക്കുവാൻ കഴിയില്ല. അത്തരക്കാരുടെ വിശ്വാസ്യത പരിശോധിക്കുവാൻ എതിർകക്ഷികൾക്ക് അവസരമില്ല എന്നത് ഒരു പ്രധാന കാരണമാണ്. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുക്കുന്ന സാക്ഷിയുടെ ഓർമ്മശക്തിയോ ഗ്രഹണശേഷിയോ സത്യസന്ധതയോ മനസ്സിലാക്കുവാൻ കോടതികൾക്ക് പ്രയാസമാണെന്നതും അത്തരം മൊഴികൾ നിരാകരിക്കാൻ കാരണമാകുന്നു. ഇത്തരം വിവരങ്ങൾ ആദ്യം പറഞ്ഞ വ്യക്തി സാക്ഷിക്കൂട്ടിൽ സത്യം ചെയ്ത് പറഞ്ഞ മൊഴി അല്ല എന്നതും ഒരു പ്രധാന കാരണമാണ്. കേട്ടുകേഴ്വി തെളിവിൽ സ്വീകരിക്കില്ല എന്ന സാമാന്യ നിയമത്തിനും അപവാദങ്ങളുണ്ട്. അവ ഇവയാണ്: ഒന്ന്, സ്ഥിരമായും തുടർച്ചയായും എഴുതി സൂക്ഷിക്കുന്ന രേഖ.

രേഖകൾ, ഉദാഹരണത്തിന് ആശുപത്രി രേഖകൾ, കമ്പനി അക്കൗണ്ടുകൾ തുടങ്ങിയവ. ഇതുകൂടാതെ അപ്രതീക്ഷിതവും അസാധാരണവും ഞെട്ടിക്കുന്നതും സ്തോഭജനകമായ ഒന്നിനെക്കുറിച്ച് ഞെട്ടലോടെ ഒരാൾ പറയുന്ന കാര്യവും മരണമൊഴി പോലെ തെളിവിൽ സ്വീകരിക്കാവുന്നതാണ്. കോടതിക്ക് വെളിയിൽ ഔട്ട് ഓഫ് കോർട്ട് നടത്തുന്ന പ്രസ്താവനകൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ നിയമത്തിൽ തെളിവിൽ സ്വീകരിക്കാതിരിക്കുവാനുള്ള കാരണം അത്തരം പ്രസ്താവന നടത്തിയ വ്യക്തിയെ എതിർവിസ്താരത്തിന് ലഭ്യമല്ല എന്നുള്ളതാണ്. മേൽ സൂചിപ്പിച്ച രണ്ട് അപവാദങ്ങളിൽ ഒന്നാമത്തേത്, അതായത് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവ അപൂർവമായിട്ടെങ്കിലും തെളിവിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തേത് അങ്ങനെ സ്വീകരിച്ചു കണ്ടിട്ടില്ല. ലാറ്റിൻ ഭാഷയിലെ നിയമതത്വത്തിനർത്ഥം വായിൽ കളവുമായി ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ കാണില്ല എന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കരുതിക്കൂട്ടി ആലോചിച്ചുറച്ച് കളവു പറയില്ല, സത്യം മാത്രമേ പറയൂ എന്ന വിശ്വാസമാണ് ഈ തത്വത്തിന്റെ അടിസ്ഥാനം. മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും മൂന്ന് നിബന്ധനകൾ കോടതിക്ക് ബോധ്യപ്പെടുന്ന വിധം പാലിക്കണം. മൊഴി നൽകുന്നയാൾ മൊഴി നൽകുന്ന സമയം മരണാസന്നനായിരിക്കണം. മരണം സംഭവിക്കും എന്ന ഭീതി ഉണ്ടായിരിക്കണം. മരണം സംഭവിക്കണം. മരണക്കിടക്കയിൽ കിടക്കുന്നയാൾ പറയുന്ന മൊഴി അയാളുടെ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചായിരിക്കണം. പറഞ്ഞു പറയിച്ചതോ പഠിപ്പിച്ചു പറയിച്ചതോ ഭാവനയോ ആകാൻ പാടില്ല. 1996 സുപ്രീംകോടതി പരിഗണിച്ച സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് കിഷോർ എന്ന കേസിൽ മരണമൊഴി ശിക്ഷയുടെ അടിസ്ഥാനമാക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. കോടതിയുടെ സൂക്ഷ്മമായ പരിശോധനയിൽ മരണമൊഴി സത്യമാണെന്നും ഒരുവിധത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങി തെറ്റായ പ്രസ്താവന നടത്തിയതല്ലെന്നും വ്യക്തവും സ്ഥിരവുമാണെന്നും കണ്ടാൽ കൊറാബറേഷൻ ഇല്ലാതെ തന്നെ ശിക്ഷയ്ക്കുള്ള അടിസ്ഥാനമായി മൊഴി സ്വീകരിക്കുന്നതിന് നിയമതടസ്സം ഇല്ലെന്ന് പ്രസ്താവിക്കുന്നു. മരണമൊഴി ആരോടാണ് പറയാവുന്നത്? ആരോട് വേണമെങ്കിലും പറയാം എന്ന് പൊതുവിൽ പറയാമെങ്കിലും കോടതിയുടെ മുന്നിൽ ഉയർന്ന തെളിവ് മൂല്യം ലഭിക്കണമെങ്കിൽ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. പഠിപ്പിച്ചു പറയിച്ചതോ പറഞ്ഞു പറയിച്ചതോ അല്ല എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്നതായിരിക്കണം മൊഴി. എന്നാൽ സുരീന്ദ്രകുമാർ വസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി 1992 എന്ന കേസിൽ മജിസ്ട്രേറ്റിന് മരണമൊഴി നൽകുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തില്ല എന്ന കാരണത്താലും മൊഴി ചോദ്യോത്തരമായി രേഖപ്പെടുത്തിയില്ല എന്ന കാരണത്താലും മൊഴി നൽകിയ ആളിന്റെ വാക്കുകളിലും ഭാഷയിലും അല്ല എന്നുള്ളതും തള്ളിക്കളയാൻ കാരണങ്ങളായി തീരുകയായിരുന്നു. എന്നാൽ റാംധർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന കേസിൽ ചോദ്യോത്തര രീതിയിലായിരുന്നില്ല മൊഴി എന്ന കാരണം കൊണ്ട് മാത്രം മൊഴി തള്ളിക്കളയാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ തെളിവ് മൂല്യമുള്ളത് ഡോക്ടർ രേഖപ്പെടുത്തുന്ന മരണ മൊഴിക്കാണ്. മൊഴി നൽകുന്ന വ്യക്തിയുടെ മാനസിക നില വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് മെഡിക്കൽ രംഗത്തുള്ളവർ രേഖപ്പെടുത്തുന്ന മരണമൊഴിയുടെ വിശ്വാസ്യത കൂട്ടാൻ കാരണം. എന്നാൽ മൊഴി നൽകുന്ന വ്യക്തികൾ ആ സമയത്ത് മൊഴി നൽകുവാനുള്ള മാനസിക നില ഉണ്ടെന്ന കാര്യം ഉറപ്പാക്കേണ്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മരണമൊഴി രേഖപ്പെടുത്തുവാൻ അധികാരമുണ്ട്. അത്തരത്തിൽ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തുന്ന മൊഴിക്ക് തെളിവ് മൂല്യമുണ്ടെന്ന കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സമയവും സന്ദർഭവും അനുവദിക്കുന്നിടത്തെല്ലാം മജിസ്ട്രേറ്റ് തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴി പോലീസുകാരുടെ സ്വാധീനത്തിന് വെളിയിലായിരിക്കും എന്നുള്ളതാണ്. സംസാരിക്കുവാൻ കഴിയാതിരുന്നയാൾ ആംഗ്യ ഭാഷയിലൂടെ കൈമാറിയ മരണമൊഴി ശിക്ഷ വിധിക്കുന്നതിന് കാരണമായി. മരണാസന്നനായി കിടക്കുന്നയാളുടെ മുന്നിൽ ഹാജരാക്കിയ കുറ്റാരോപിതരിൽ ഒരാൾ തന്നെ പിടിച്ചുവെച്ചുവെന്നും മറ്റാൾ കുത്തി പരിക്കേൽപ്പിച്ചുവെന്നും ആംഗ്യ ഭാഷയിൽ വ്യക്തമാക്കിയത് കോടതി തെളിവിൽ സ്വീകരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് നിയമമനുസരിച്ച് മരണമൊഴി നൽകുന്നയാൾ ഉടൻ മരിക്കും എന്ന വിശ്വാസത്തിൽ ആയിരിക്കണം മൊഴി നൽകേണ്ടത്. എന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം മരണമൊഴി നൽകുന്നയാൾ മൊഴി നൽകുന്ന സമയത്ത് മരണം പ്രതീക്ഷിക്കണമെന്നില്ല. എന്നാൽ മൊഴി നൽകുവാൻ കഴിയുന്ന ബോധത്തിലും മാനസികാവസ്ഥയിലുമായിരിക്കണം. മരണമൊഴി രേഖപ്പെടുത്തുന്നയാൾ മരണപ്പെട്ടവന്റെ ഫിറ്റ്നസ് അഥവാ മൊഴി നൽകുവാനുള്ള ശേഷി സ്വയം ബോധ്യപ്പെടുത്തി വേണം രേഖപ്പെടുത്തുവാൻ. ഒന്നിലധികം മരണമൊഴികൾ ഉണ്ടായിരിക്കുകയും അവയിലെ പ്രസ്താവനകളിൽ വ്യത്യാസമുണ്ടായിരിക്കുകയും ചെയ്താൽ അവ കൂട്ടിച്ചേർക്കാവുന്നതാണോ എന്ന് പ്രത്യേകമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. മരണമൊഴി വായ്മൊഴിയായോ എഴുതിയോ നൽകാം. ആംഗ്യ ഭാഷയിൽ നൽകുന്ന മൊഴിയും തെളിവിൽ സ്വീകരിക്കും. അത്തരത്തിൽ നൽകുന്ന മൊഴി മജിസ്ട്രേറ്റ് തന്നെ രേഖപ്പെടുത്തണമെന്നില്ല. മജിസ്ട്രേറ്റിന്റെയും ഡോക്ടറുടെയും സാന്നിധ്യം മരണമൊഴിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. മരണമൊഴി നൽകുന്ന ആളിന്റെ മരണം അയാളുടെ മൊഴി തെളിവിൽ സ്വീകരിക്കുന്നതിനുള്ള മുൻ ഉപാധിയാണ് ഇന്ത്യയിൽ. മരണമൊഴി മൗലികമായ ഒന്നായി തെളിവിൽ സ്വീകരിക്കപ്പെടും.
പരപ്രേരണ കൂടാതെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും സത്യസന്ധമായും നൽകിയ മൊഴി തെളിവിൽ ആശ്രയിക്കാവുന്ന ഒന്നാണെന്ന് കോടതി കണ്ടെത്തുന്ന പക്ഷം പ്രതിയെ ശിക്ഷിക്കുവാനുള്ള ഏക കാരണമായി മരണമൊഴി മാറും. എന്നാൽ പരപ്രേരണ കൊണ്ടോ മറ്റൊരാളാൽ പഠിപ്പിക്കപ്പെട്ടതുമായതോ സംശയാസ്പദമായതോ അപൂർണമായതോ ആണെങ്കിൽ സാധൂകരണം അഥവാ കൊറാബറേഷൻ ആവശ്യം.

0: ആണ്. മരണമൊഴിക്ക് തെളിവ് നിയമത്തിൽ വിലയും പ്രാധാന്യവും ഉണ്ടായിരിക്കുമ്പോഴും ഓർക്കേണ്ട കാര്യം, പ്രതിക്ക് എതിർവിസ്താരത്തിന് അവസരമില്ല എന്നും സത്യം വിസ്താരത്തിലൂടെ വെളിവാക്കാൻ കഴിയില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മരണമൊഴി ശിക്ഷ വിധിക്കുവാനുള്ള ഏക അവലംബമായി സ്വീകരിക്കുന്ന കോടതികൾ മരണമൊഴിയുടെ വിശ്വാസ്യത സംശയലേശമന്യേ ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
1: മരണമൊഴി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അജിത് കുമാർ ടി ആർ.
2: നിയമരംഗം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴമുകിൽ പോലെ എന്ന ചിത്രത്തിൽ കൂത്താട്ടുകുളം ശശി എഴുതി, നൂറിനാട് കൃഷ്ണൻകുട്ടി ഈണം നൽകി ചിത്രം പാടിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1202 കന്നി 11, ശകവർഷം 1948 അശ്വിനം 5,

0: एक बार फिर शुभकामनाएं देता हूं। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ മൻ കി ബാത് പരിപാടിയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ക്രിയാത്മകവും പ്രചോദനകരവുമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുന്നു, രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര നേട്ടത്തിന് നാളെ 10 വർഷം പൂർത്തിയാകുകയാണ്. ആ നേട്ടമാണ് സർജിക്കൽ സ്ട്രൈക്ക്. 10 വർഷം മുമ്പ് 2016 സെപ്റ്റംബർ 28-29 ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13 ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിൻ്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്.

കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 15 ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിൻ്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക, കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക, തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം അത് സെൻസസിൻ്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിൻ്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100 ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെൻ്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ പെട്ട നാട്ടുകാരെ, ഈ വർഷം

0: ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഢേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും ഒരു വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് ഒന്നാമൻ ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഢേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവന ശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഢേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തിര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടുതന്നെ മോഢേര ഇന്ന് സൂര്യക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഢേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഢേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഢേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഢേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിനു പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ഒക്ടോബർ വരികയാണ്. ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 കണക്കിന് യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവവിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ട് വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായ് രൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 വർഷം മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിക്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിക്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ് ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഫലമായി പിക്മി ഹോഗുകളുടെ എണ്ണം 190-ൽ അധികമായി വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു. പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിന്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവാഭിയാൻ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിന്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000-ക്കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവസുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000-ക്കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആൻഡം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത് സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്. ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലന്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലന്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിന്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർത്തിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യാ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ രണ്ട് ടൂർണമെന്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാദമിയിലൂടെ അദ്ദേഹം തന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിന്റെ ഫോക്കസ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിന്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിന്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടുത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായ് ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOP ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായും ഉണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോകവിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000-ൽ അധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഖാനോനെക്കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ൽ അധികം ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധ തരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: 2026ലെ സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിന് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് ആംഗ്യഭാഷ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
1: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: ലളിതഗാന പരിപാടി.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 3:20. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 3:55 ആരംഭിക്കും.

അടുത്ത ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്. സാന്ദ്ര ശോണിമ അലിയുകയായി സാഗരനീലമേൽ എന്ന് തുടങ്ങുന്നു. ഗാനത്തിന് സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അവിടുന്നു പാടിയപ്പോൾ അണിയറയിൽ നിന്നു ഞാൻ അറിയാതെ ആടിപ്പോയി. ഗാനമെഴുതിയത് പി. ഭാസ്കരൻ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്തതായി ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരിയുടെ വരികൾ. സംഗീതം നൽകിയത് ടി എസ് രാധാകൃഷ്ണൻ. നളചരിതം പദം പാടിക്കൊണ്ടൊഴുകുന്ന നിലയുടെ നിർമ്മല പുളിനം.

കുറിച്ചി രാജശേഖരൻ, ഒ എൻ വി കുറുപ്പ്, പി ഭാസ്കരൻ, ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി, കെ ജയകുമാർ എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, മുരളി സിത്താര, ടി എസ് രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു എന്നിവർ സംഗീതം നൽകി. എസ് ജാനകീദേവി പാടിയ ലളിതഗാനങ്ങളാണ് ഇന്ന് ഏകതാരയിൽ കേട്ടത്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധി

0: ബുദ്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നേപ്പാളിൽ മിന്നൽ പ്രളയ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് ഡൽഹിക്ക് മടങ്ങും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലാക്കോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യ നൽകിയ ശക്തമായ പ്രതികരണങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നാളെ 10 വർഷം പൂർത്തിയാക്കുകയാണെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടിയെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നേ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്കവാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാരാ ജവാബ് ദിയ ജായേഗാ. അബ് ആജ് കാ ഭാരത് ആതങ്കവാദ് കേ ഖിലാഫ് സീറോ ടോളറൻസ് പോളിസി ലേക്കർ ചൽ രഹാ ഹൈ.
0: സെൻസസ് ദേശീയ ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. സെൻസസ് പോർട്ടലിലൂടെ ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ എളുപ്പത്തിൽ വിവരങ്ങൾ നൽകാനാകുമെന്നും രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ആസൂത്രണത്തിന് ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു.
1: गुजरात के ही मोढेरा में प्रसिद्ध सूर्य मंदिर पर भी हमला हुआ था, उसे तोड़ा गया था. यानी मोढेरा मंदिर विध्वंस को भी इस साल 1000 साल हुए हैं, जबकि उस समय इस मंदिर को बने सिर्फ 1 ही साल हुए. 1025 में इस मंदिर का निर्माण राजा भीमदेव ने कराया था.
0: വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനും എതിരെ പോരാടിയ വ്യക്തിത്വമായിരുന്നു ശ്രീ അശോക് സിംഗാളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1926 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഢേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവനശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഢേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 1 ജില്ല 1 ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തുകാട്ടി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: नशे के विरुद्ध ड्रग्स के खिलाफ एक बहुत महत्वपूर्ण संकल्प लिया है. युवाओं ने खुद भी नशे से दूर रहने की प्रतिज्ञा ली है और इस संदेश को दूसरों तक पहुंचाने की जिम्मेदारी भी ली है. ये सब हो रहा है नशा मुक्त युवा अभियान के तहत.
0: सेप्टेम्बर

0: ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയെപ്പറ്റി ഭരണഘടന തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നും അങ്ങേയറ്റം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്ന പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. സുസ്ഥിരതയും എല്ലാവരെയും ഉൾക്കൊള്ളലും കേരളത്തിന്റെ ടൂറിസം വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. ടൂറിസം സേവന മേഖലയുടെ താഴെത്തട്ടിലുള്ളവർക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പു ജാഗ്രത തുടരുന്നു. വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. നാളെ വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 പി എം മുദ്ര യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രായോജനയിലൂടെ സാധിക്കുമെന്ന് പദ്ധതിയുടെ 10 വാർഷികത്തിൽ ഗുണഭോക്താക്കളുമായി സംവാദിക്കവേ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: മുദ്രായോജന മേരെ ദേശ് കെ നൗജവാനോ കോ അപ്നേ പേരോ പർ ഖഡേ രഹനേ കി ഹിമ്മത് ഔർ ഉൻകാ ഹൗസല ബുലന്ദ് ഹോതാ ചലേ മൈ റോജി റോട്ടി കമാനേ കെ ലിയേ ക്യോ ഭട്കുംഗാ മൈ 10 ലോഗോ കോ റോജി റോട്ടി ദൂംഗാ യേ മിജാജ് പൈദാ കർനാ ഹൈ.
0: ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 ആവേശകരമായ മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പോരാട്ടത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിന്നും താരങ്ങളെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് തലസ്ഥാന ജില്ലയിലെ ക്രിക്കറ്റ് ആരാധകർ. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. മത്സരം സുഗമമായി നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പു ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഏർലി ഇന്റർവെൻഷൻ വിഭാഗം മേധാവി ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
6: സെപ്റ്റംബർ മാസത്തിലെ അവസാന വാരം അന്താരാഷ്ട്ര ബധിരവാരമായി ആചരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നാൽ ആ കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നു. ഇവിടെയാണ് പ്രാരംഭ ഇടപെടൽ അഥവാ ഏർലി ഇന്റർവെൻഷനിന്റെ പ്രസക്തി. ഈ പ്രശ്നം എത്രയും വേഗം തിരിച്ചറിയുന്നുവോ, എത്രയും വേഗം ശരിയായ ഇടപെടൽ നടത്തുന്നു

0: ുന്നുവോ അത്രയും ആ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കും. ആദ്യമായി കേൾവി എന്താണെന്ന് നോക്കാം. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏറ്റവും സ്വാഭാവികമായി വികസിക്കുന്ന ഒരു കഴിവാണ് കേൾവി. ശബ്ദ തരംഗങ്ങളെ പുറം ചെവി പിടിച്ചെടുത്ത് മധ്യകർണത്തിലൂടെയും അകം ചെവിയിലൂടെയും കടത്തിവിട്ട് കേൾവിനാടി വഴി തലച്ചോറിലെത്തിച്ച് അതിനെ അർത്ഥവത്തായ ശബ്ദമായി തിരിച്ചറിയുന്ന പ്രക്രിയയാണിത്. എന്നാൽ ഇത് വെറും ശബ്ദം തിരിച്ചറിയൽ മാത്രമല്ല, ഭാഷ പഠിക്കാനും അതിലൂടെ ചിന്തിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടാനുമുള്ള അടിസ്ഥാന കണ്ണിയാണ് കേൾവി. ഇനി കേൾവിക്കുറവ് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രക്രിയയിൽ ചെവി മുതൽ തലച്ചോർ വരെ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സം സംഭവിക്കുമ്പോഴാണ് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്. ഇത് ഭാഗികമോ പൂർണ്ണമോ ആകാം. ഒരു ചെവിയെയോ രണ്ട് ചെവികളെയുമോ ബാധിക്കാം. പുറം ചെവിയിലോ മധ്യകർണത്തിലോ ഉള്ള തകരാറുകൾ കാരണമുണ്ടാകുന്ന കേൾവിക്കുറവിനെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നും അകം ചെവിയിലോ കേൾവിനാടിയിലോ ഉള്ള തകരാറുകൾ കാരണമുണ്ടാകുന്നതിനെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നും ഇവ രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന കേൾവിക്കുറവിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നും വിളിക്കുന്നു. തീവ്രത അനുസരിച്ച് കേൾവിക്കുറവിനെ നേരിയ, മിതമായ, തീവ്രമായ, അതിതീവ്രമായ എന്നിങ്ങനെയും തരംതിരിക്കാറുണ്ട്. കേൾവിക്കുറവ് ആർക്കും ഉണ്ടാകാം, എങ്കിലും ചില കുട്ടികളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിതിനെ ഹൈറിസ്ക് കേസസ് എന്ന് വിളിക്കുന്നു. പാരമ്പര്യം, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവ സമയത്ത് കുഞ്ഞിനെ ബലമായി പുറത്തെടുക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രസവശേഷം കുഞ്ഞിന് മതിയായ ഓക്സിജൻ കിട്ടാതിരിക്കുക, ഇൻക്യുബേറ്ററിൽ അധികനാൾ കിടത്തേണ്ടി വരിക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളിൽ ഈ സാധ്യത കൂടുതലാണ്. ജനിച്ച ഉടൻ ഇവരുടെ കേൾവി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജനനശേഷവും രോഗങ്ങൾ, ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, വീഴ്ചകൾ, മറ്റ് അപകടങ്ങൾ എന്നിവയെല്ലാം ചിലപ്പോൾ കേൾവിക്കുറവിലേക്ക് നയിച്ചേക്കാം. കേൾവിക്കുറവ് നേരത്തെ തന്നെ കണ്ടെത്താതെ പോകുന്ന കുട്ടികളിൽ സംസാരഭാഷ വൈകുന്നു, പദസമ്പത്ത് കുറയുന്നു, തുടർന്ന് വായനയിലും എഴുത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഭാഷയില്ലെങ്കിൽ ചിന്തിക്കാനും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടാകുന്നതിനാൽ ഇത് ഭൗതിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുമ്പോൾ കുട്ടികളിൽ ഒറ്റപ്പെടൽ, ആത്മവിശ്വാസക്കുറവ്, വൈകാരികമായ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഈ പ്രത്യാഘാതങ്ങൾ ബാല്യകാലത്ത് മാത്രമല്ല മുതിർന്നതിനു ശേഷവും ജീവിതത്തിലുടനീളം തുടരാം. അതുകൊണ്ട് തന്നെ കേൾവിക്കുറവ് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്ന മാതാപിതാക്കളുടെ ജാഗ്രത വളരെ പ്രധാനമാണ്. വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കുട്ടി ഞെട്ടാതിരിക്കുക, ആറുമാസം കഴിഞ്ഞിട്ടും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, 9 മുതൽ 12 വരെയുള്ള മാസങ്ങളിൽ കുട്ടി സാധാരണയായി ഉണ്ടാക്കാറുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് നിന്നുപോവുക എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെയോ ഡോക്ടറെയോ കാണിക്കേണ്ടതാണ്. കേൾവിക്കുറവ് എത്ര നേരത്തെ കണ്ടെത്തി ഇടപെടണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ജോയിന്റ് കമ്മിറ്റി ഓൺ ഇൻഫന്റ് ഹിയറിംഗ് JCIH മുന്നോട്ട് വയ്ക്കുന്ന 1-3-6 തത്വം. കുട്ടി ജനിച്ച് ഒരു മാസത്തിനുള്ളിൽ പ്രാഥമിക കേൾവി പരിശോധന നടത്തണം. കേൾവിക്കുറവ് സംശയിച്ചാൽ 3 മാസത്തിനുള്ളിൽ വിശദമായ ഓഡിയോളജിക്കൽ വിലയിരുത്തലിലൂടെ അത് സ്ഥിരീകരിക്കണം. 6-ാം മാസത്തിൽ തന്നെ കുട്ടിക്ക് ആവശ്യമായ ശ്രവണ സഹായി, ഭാഷാ പരിശീലനം, കുടുംബ പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഇടപെടൽ ആരംഭിക്കുകയും വേണം. 2019 JCIH ഈ മാനദണ്ഡം കൂടുതൽ മെച്ചപ്പെടുത്തി സാധ്യമെങ്കിൽ 1-2-3 എന്ന നിലയിലേക്ക്, അതായത് 1 മാസത്തിനുള്ളിൽ പരിശോധന, 2 മാസത്തിനുള്ളിൽ രോഗനിർണയം, 3 മാസത്തിനുള്ളിൽ ശരിയായ ഇടപെടൽ എന്ന നിലയിലേക്ക് സമയക്രമം ചുരുക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇടപെടൽ എത്ര നേരത്തെയാകുന്നുവോ അത്രയും നല്ലത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും യൂണിവേഴ്സൽ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിംഗ്, എല്ലാ നവജാത ശിശുക്കൾക്കും നിർബന്ധമായി കേൾവി പരിശോധന നടത്തുന്ന സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ആശുപത്രിയിൽ വെച്ച് തന്നെ വേദനയില്ലാതെ ഒരു ലളിതമായ പരിശോധനയിലൂടെ ഇത് സാധ്യമാണ്. എന്തുകൊണ്ടാണ് സമയം ഇത്ര നിർണായകമാകുന്നത് എന്നൊന്ന് വിശദമാക്കാം. കുട്ടി ജനിച്ച് ആദ്യത്തെ 3 വർഷത്തെയാണ് ക്രിട്ടിക്കൽ പീരീഡ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഭാഷാ വികാസത്തിന്റെ സുവർണ കാലഘട്ടം. മനുഷ്യന്റെ തലച്ചോറിന്റെ 80% വികാസവും നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കേൾവി പരിമിതിയുള്ള ഒരു കുട്ടി ശബ്ദങ്ങൾ കേൾക്കാതെ വരുമ്പോൾ തലച്ചോറിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഞരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടാതെ പോകുന്നു. 3 വയസ്സിന് ശേഷം ഭാഷ പഠിക്കാൻ പറ്റില്ല എന്നല്ല, മറിച്ച് അതിനുള്ള തലച്ചോറിന്റെ സ്വാഭാവിക കഴിവ് കുറഞ്ഞു വരുന്നു. പലരും ചോദിക്കാറുണ്ട്, ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കേൾക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് സംസാരിക്കാത്തത് എന്ന്. നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നു എന്ന് കരുതുക. അവിടുത്തെ ഭാഷ കേൾവിശക്തിയുള്ള നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഭാഷ സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ സമയവും പരിശീലനവും വേണം. ഇതുതന്നെയാണ് കേൾവിക്കുറവുള്ള കുട്ടിയുടെയും അവസ്ഥ. അവർ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാലും ഭാഷ കേട്ടു പഠിക്കാൻ സമയവും പരിശീലനവും ആവശ്യമാണ്. കേൾവിശക്തിയുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഏകദേശം 6 മാസം മുതൽ തന്നെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നുവെങ്കിലും ജനിച്ച് ഏകദേശം 1 വയസ്സാകുമ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഈ കാലം അത്രയും ആ കുഞ്ഞ് ഭാഷ കേട്ട് പഠിക്കുകയാണ്. എന്നാൽ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയാകട്ടെ, ജനിക്കുമ്പോൾ തന്നെ ഭാഷ കേൾക്കുന്നതിൽ കേൾവിയുള്ള കുട്ടിയെ അപേക്ഷിച്ച് 3 മാസത്തോളം പിന്നിലാണ്. ഇടപെടൽ വൈകുന്തോറും ഓരോ ദിവസവും ആ വിടവ് കൂടിക്കൂടി വന്ന് അത് കുഞ്ഞിന്റെ ഭാഷാവികാസത്തെയും സംസാരശേഷിയെയും സാരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് എത്രയും നേരത്തെ ശ്രവണ സഹായി വെച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും പരിശീലനത്തിലൂടെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും കുട്ടിയെ പ്രാപ്തനാക്കുകയും വേണം എന്ന് പറയുന്നത്. ഇനി വൈകി കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിർഭാഗ്യവശാൽ പല കുടുംബങ്ങളിലും കുട്ടിക്ക് 1-2 വയസ്സാകുമ്പോഴാണ് ഇവൻ വിളിച്ചാൽ കേൾക്കുന്നില്ലല്ലോ, സംസാരിക്കാൻ വൈകുന്നല്ലോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുന്നത്. അപ്പോഴേക്കും ഭാഷാവികാസത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ വർഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. ഇത് ഭാഷാശേഷിയിൽ മാത്രമല്ല, വൈജ്ഞാനിക വളർച്ച, സാമൂഹിക പെരുമാറ്റം, വൈകാരിക സ്ഥിരത, പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രകടനം എന്നിവയിലെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടാതെ വൈകി കണ്ടെത്തുമ്പോൾ കുടുംബങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും കുറ്റബോധത്തിലൂടെയും കടന്നു പോകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നവജാത ശിശുക്കളിൽ നിർബന്ധമായും കേൾവി പരിശോധന നടത്തണം എന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത്. ഏർലി ഇന്റർവെൻഷൻ എന്നാൽ ആഴ്ചയിലൊരിക്കൽ ക്ലിനിക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന തെറാപ്പി മാത്രമല്ല, ഇത് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശീലനമാണ്. കുട്ടിയുടെ ഏറ്റവും മികച്ച അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. ഭക്ഷണം കൊടുക്കുമ്പോൾ, കളിപ്പിക്കുമ്പോൾ, ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷവും കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ രക്ഷിതാക്കളെ പരിശീലിപ്പിക്കുന്നു. കുട്ടിയുടെ കേൾവിക്കുറവിന്റെ തോതനുസരിച്ച് ഹിയറിംഗ് എയ്ഡുകളോ കോക്ലിയർ ഇംപ്ലാന്റോ നൽകി സംസാര ഭാഷ വളർത്തിയെടുക്കാം. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റും അനുയോജ്യമല്ലാതെ വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിക്ക് ആംഗ്യ ഭാഷയിൽ പരിശീലനം നൽകി ആശയവിനിമയം ഉറപ്പാക്കാം. കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയവും ആശങ്കയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പതരാതെ വിദഗ്ധരുടെ മാർഗനിർദ്ദേശ പ്രകാരം മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുണർന്നിരിക്കുന്ന സമയം മുഴുവൻ ശ്രവണ സഹായികൾ ഉപയോഗിക്കുക, വീട്ടിൽ നിരന്തരം സംസാരിക്കുക, കഥകൾ പറയുക, പാട്ടുകൾ പാടുക, ഭാഷാ പരിശീലന സെഷനുകളിൽ കൃത്യമായി പങ്കെടുക്കുക, ഇവയെല്ലാം കുടുംബത്തിന്റെ നിരന്തരമായ പിന്തുണ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളാണ്. കേൾവിക്കുറവ് ഒരു കുറവല്ല, മറിച്ച് ശരിയായ പിന്തുണയോടെ മറികടക്കാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണെന്ന ബോധ്യം കുടുംബത്തിനുണ്ടാകുമ്പോൾ ആ ബോധ്യം കുട്ടിയിലും ആത്മവിശ്വാസം പകരും. മാതാപിതാക്കൾ ഒറ്റയ്ക്കല്ല, ഓഡിയോളജിസ്റ്റുകൾ, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരെല്ലാം ഈ യാത്രയിൽ കൂടെയുണ്ടാകും. കേൾവി പരിമിതി എന്നത് ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾക്കോ ശോഭനമായ ഭാവിക്കോ ഒരിക്കലും തടസ്സമല്ല. ലോകത്തിലെ മറ്റേതൊരു കുട്ടിയെയും പോലെ കഴിവുകൾ ഉള്ളവരാണ് കേൾവിക്കുറവുള്ള കുട്ടികളും. എത്രയും നേരത്തെ കേൾവി പരിമിതി കണ്ടെത്തി ശരിയായ ഭാഷാ പരിശീലനം നൽകിയാൽ അവർക്കും മുഖ്യധാരാ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചാലുടൻ കേൾവി പരിശോധന നടത്തുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ വൈകിക്കാതെ വിദഗ്ധരെ സമീപിക്കുക. ഒരു കുട്ടി സംസാരിക്കാൻ വൈകുന്നുവെന്ന് തോന്നിയാൽ വലുതാകുമ്പോൾ ശരിയാകും എന്ന തെറ്റായ ധാരണ മാറ്റിവെച്ച് എത്രയും വേഗം വിദഗ്ധ സഹായം തേടുക. തൊട്ടടുത്തുള്ള ആശുപത്രികളിലോ നിഷ് പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലോ ഇതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ.
2: ഇപ്പോൾ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. UN രക്ഷാസമിതിയിലെ സ്ഥിര അംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ കിഞ്ചിരാപ്പു രാംമോഹൻ നായിഡു എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കവേ നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ബോട്ട് അപകടങ്ങളിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനത്തിന്റെ രേഖ, ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള പ്രമാണപത്രങ്ങൾ എന്നിവ ഉപരാഷ്ട്രപതി കൈമാറി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് 4 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി.
4: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയാക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണം പ്രസ്തുത് കിയാ താ. ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാരാ ജവാബ് ദിയാ ജായേഗാ.
3: മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: एक बहुत महत्वपूर्ण संकल्प लिया है. नशा मुक्ति का संदेश हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं. नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं.
3: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
4: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദൈത്വ ഹൈ ദേശ് കേ സബി രാജ്യോ ഓർ കേന്ദ്ര ശാസിത പ്രദേശോ മേ ഇസ്കാ പെഹല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുകാ ഹൈ ആപ്കി സഹി ജാൻകാരി आपके परिवार की सही जानकारी देश के भविष्य की सही तस्वीर तैयार करने में मदद करती है.
3: ഗ്രാമങ്ങളിലെയും ചെറിയ പട്ടണങ്ങളിലെയും കായിക പ്രതിഭകളെ കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ തുടർച്ചയായ മികച്ച കായിക പ്രകടനത്തിന് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കായിക മേഖലയ്ക്കായി ഇത്തവണ പ്രഖ്യാപിച്ച ടാലന്റ് ഹണ്ട് ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷതയുണ്ടെന്നും ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനാണ് ഒരു ജില്ല ഒരു ഉത്പന്നം എന്നും ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ പരമ്പരാഗത നെല്ലിക്ക കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉത്പന്നം എന്നത് ലോക വിപണികളിൽ വരെ എത്തണമെന്നും ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് इन्हीं विशेषताओं को आगे बढ़ाने का अभियान है. हमारे गांव और छोटे शहरों की पहचान सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे. इससे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
3: രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.

0: വിമർശിച്ചു. വൈദേശിക ആക്രമണത്തിൽ പലതവണ തർക്കപ്പെട്ടിട്ടും അന്നത്തെ ഭരണകർത്താക്കളുടെ അതിജീവന ശേഷി മൂലമാണ് സോമനാഥ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം ഈ മാസം ഗണേശോത്സവം ആഘോഷിച്ചതും പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. VHP അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100th ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും നാളെ വരെ വിലക്കേർപ്പെടുത്തി. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 10 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 നിന്ന് 200,000 വർദ്ധിച്ചു. 25 തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 കളി. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ടൂറിസം മന്ത്രി ഗജേന്ദ്ര ഷെഖാവത് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നതിനപ്പുറം തൊഴിൽ, വികസനം, പ്രാദേശിക സമ്പദ്വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥും ആശംസകൾ നേർന്നു. കേരളത്തിന്റെ ടൂറിസം വിസ്മയങ്ങൾ അനുഭവിച്ചറിയാനുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനാകും വരുംകാലം സാക്ഷ്യം വഹിക്കുകയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.

രഞ്ജനിയിലെ ആദ്യത്തെ കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട രഞ്ജിനി, എൻ്റെ പേര് തങ്കച്ചൻ. സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയം. ഞാനൊരു പഴയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 1973 പുറത്തിറങ്ങിയ അച്ചാണി എന്ന ചിത്രത്തിലെ എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. ഈ ഗാനം രഞ്ജനിയിലൂടെ കേൾപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയത്ത് നിന്നും രഞ്ജനിയിലേക്ക് കത്തയച്ച പ്രിയ ശ്രോതാവ് തങ്കച്ചൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
1: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: രഞ്ജനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. ആകാശവാണിക്ക് രഞ്ജനിയിലൂടെ ഞങ്ങൾ നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ കല്ലോലിനി വന കല്ലോലിനി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ട് എളവള്ളി തൃശൂരിൽ നിന്നും കത്തയച്ചിരിക്കുന്നത് കുഞ്ഞുകുട്ടൻ, വിജയ, വിനീഷ്, വിജിത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവരാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം ഇതാ. ഒ എൻ വിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ചിത്രം നീലക്കണ്ണുകൾ.

0: ലോകമെങ്ങും എതിരായുള്ള വിദ്വത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെളുപ്പക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിരവാചാരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
1: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷണറേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: പ്രിയ രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ദിവ്യദർശനം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ അമ്മേ അമ്മേ ആകാശരൂപിണി എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു എന്ന് ഡോക്ടർ ഡേവിസ് തോമസ് തേവലക്കര. തീർച്ചയായും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിച്ചതിനും ഒരുപാട് നന്ദി, സന്തോഷം. നമുക്ക് പ്രിയ ശ്രോതാവ് ഡോക്ടർ ഡേവിസ് തോമസിന്റെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ശ്രീകുമാരൻ തമ്പി രചിച്ച്, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദിവ്യദർശനം.

0: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
1: 2026 അന്താരാഷ്ട്ര ബദിരദിനം ആചരിക്കുകയാണല്ലോ. 27 സെപ്റ്റംബർ ബദിരദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബദിര വാരാചരണ പരിപാടികൾ 7 ദിവസത്തിലേക്ക് നീളും. പ്രകാരം നടത്തപ്പെടുന്ന ബദിര വാരാചരണത്തിന് ബദിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഉള്ള രഞ്ജിനിക്ക് ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. രഞ്ജിനിയിലൂടെ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലേതാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസും. ഗാനം കല്ലോലിനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്നു. ഈ കത്തയച്ചിരിക്കുന്നത് കൊല്ലം മയ്യനാട് നിന്നും മുംതാസ് ബീഗം. മുംതാസ് ബീഗത്തിൻ്റെ ഇഷ്ടഗാനം ഇതാണ്.

സുഖമോ ദേവി എന്ന ചിത്രത്തിലെ സുഖമോ ദേവി എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് പ്രയാർ വടക്ക് നിന്നും ഓച്ചിറ ശിവകുമാർ. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്. ഒ എൻ വി കുറുപ്പിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്കുട്ടി, പത്തനംതിട്ട അടൂർ കൊടുമൺ കിഴക്ക് എരുത്തുവാകുന്ന് ആമ്പാടിയിൽ വീട്ടിൽ ബി ടി കുട്ടപ്പനാണ് ഈ കത്തെഴുതുന്നത്. യേശുദാസ് പാടിയ ജെ എൽ എന്ന സിനിമയിലെ മുന്നിൽ മൂകമാം ചക്രവാളം പിന്നിൽ ശൂന്യമാം അന്ധകാരം എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. ഈ ഗാനം റേഡിയോ നിലയത്തിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിക്കുകയാണ് എന്ന് സ്നേഹപൂർവ്വം ബി ടി കുട്ടപ്പൻ. കൊടുമണ്ണിൽ നിന്നും കത്തയച്ചിരിക്കുന്ന പ്രിയ ശ്രോതാവ് വി ടി കുട്ടപ്പന്റെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ജയിൽ.

0: 2026-ലെ സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിനെ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് ആംഗ്യഭാഷ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
1: പ്രിയ രഞ്ജിനി, മാവേലിക്കര കല്ലുമലയിൽ നിന്നും സിനി എഴുതുന്നു. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കും. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വെച്ചു തരണം. എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിലെ ഒന്നാനാം കുന്നിന്മേൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം കേൾപ്പിച്ചു തരുമല്ലോ എന്ന് മാവേലിക്കര കല്ലുമലയിൽ നിന്നും സിനി. തീർച്ചയായും കേൾപ്പിച്ചു തരും. എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് സലിൽ ചൗധരി.

0: 2026 സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിനെ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനെ ആംഗ്യഭാഷ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
1: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: പ്രിയപ്പെട്ട രഞ്ജിനി, ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്ന കത്താണ് പ്രസാദം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ പുലയനാർ മണിയമ്മ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് വർക്കലയിലുള്ള പ്രൊഫസർ സനൽകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. മുഹമ്മയിൽ നിന്നും കത്തയച്ചിരിക്കുന്ന ബേബി പാപ്പാളിൽ ആവശ്യപ്പെട്ട് തന്റെ സുഹൃത്തിനായി സമർപ്പിക്കുന്ന ഈ ഗാനം നമുക്കും ആസ്വദിക്കാം. പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം പ്രസാദം.

പ്രിയങ്കരിയായ രഞ്ജിനിക്കുട്ടിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല ആവശ്യപ്പെടുന്ന ഗാനം, ചിത്രം പത്മവ്യൂഹം, ഗാനം നക്ഷത്ര കണ്ണുള്ള സുന്ദരിപ്പെണ്ണ്, ഗായകൻ യേശുദാസ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഏവർക്കും സ്നേഹാശംസകൾ. പ്രിയപ്പെട്ട ശ്രോതാവ്, കെ പി മോഹനന്റെ ഇഷ്ടഗാനം ഇതാ.

പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾ രഞ്ജിനിയിലൂടെ കളിക്കളം സിനിമയിലെ ആകാശഗോപുരം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കത്തയച്ചിരിക്കുന്നത് തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ. ഇതാ പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം, ജി വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം കളിക്കളം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
3: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.

ഇഷ്ടഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് മരുത്തുംകൂട് നിന്നും രാജിയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ്. രചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ. അപ്പോൾ രഞ്ജനിയിൽ ഇനി കേൾക്കാം മരുത്തുംകൂട് നിന്നും രാജി ആവശ്യപ്പെട്ട ഇഷ്ടഗാനം.

പ്രിയ രഞ്ജിനി, നാട്ടുവിശേഷം എന്ന ചിത്രത്തിലെ നയനാംബുജങ്ങളോ കതിരൊളിയോ എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു വടക്കേക്കര നോർത്ത് പറവൂർ നിന്നും പ്രിയ ശ്രോതാവ് ബാബു കെ ഡി. ഈ ഗാനം എഴുതിയത് കെ ജയകുമാർ, സംഗീതം നൽകിയത് എ ജെ ജോസഫ്, പാടിയത് യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. രഞ്ജിനി ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, വഴുതക്കാട് PO, തിരുവനന്തപുരം 14.

0: അകമെങ്ങും എതിരായുള്ള വിദ്വത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെളുപ്പുകൾക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിരവാചാരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
1: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷണറേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. സുജാതയും ബിജു നാരായണനും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലത്ത് 4 ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
4: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പുണ്ട്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553321, ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496

5563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റിയതല്ലോ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഹരിതവാണിയിൽ ഇന്ന് ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു.
1: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യന്റെ ആരോഗ്യത്തിനും ഔഷധങ്ങൾക്കും മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നു. അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ആനന്ദപ്രദമാക്കുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്നു. ഒരു വീടിൻ്റെ ഭംഗി അതിൻ്റെ ചുമരുകളോ ഫർണിച്ചറുകളോ അല്ല, ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പച്ചപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലങ്കാര സസ്യങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗവും കൂടിയാണ്. അലങ്കാര സസ്യങ്ങളുടെ പൂക്കളുടെ ഭംഗിയോ ഇലകളുടെ നിറമോ വ്യത്യാസമോ ആകൃതിയോ സുഗന്ധമോ പ്രത്യേക വളർച്ചാ രീതിയോ ആയിരിക്കും പ്രധാനം. എന്നാൽ മറ്റ് ചിലത് പൂക്കളേക്കാൾ ഇലകളുടെ വർണ്ണവൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഇന്ന് അലങ്കാര സസ്യങ്ങൾ വനിതാ സ്വയം സംഘങ്ങൾക്കും യുവാക്കൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം നൽകുന്നുണ്ട്. ഇന്ന് വീടുകളിൽ ചെടി വളർത്തുന്നത് ഒരു ഹോബിയാണ്. പിഴിഞ്ഞ പൂക്കൾ കാണുന്നതും ചെടികൾ നനയ്ക്കുന്നതും മനസ്സിന് ആശ്വാസം നൽകുന്നു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും അലങ്കാര സസ്യങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. എന്താണ് അലങ്കാര സസ്യങ്ങൾ? മനോഹാരിതയ്ക്ക് വേണ്ടി നട്ടുവളർത്തുന്ന സസ്യങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ. അലങ്കാര സസ്യങ്ങൾക്ക് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യൻ സ്ഥിര താമസമാക്കിയ കാലം മുതൽ തന്നെ പൂക്കളോടും പൂന്തോട്ടങ്ങളോടും താല്പര്യമുണ്ടായിരുന്നു. പുരാതന ഈജിപ്തിലും മെസപ്പൊട്ടാമിയയിലും രാജകൊട്ടാരങ്ങളിൽ മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് മുഗൾ രാജാക്കന്മാരായിരുന്നു. കാശ്മീരിലെ ശാലിമാർ തോട്ടം അതിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ വളരെ പണ്ടുകാലം മുതൽക്കേ മുല്ല, തെച്ചി, തുളസി, അരളി, ശംഖുപുഷ്പം തുടങ്ങിയവ നട്ടുവളർത്തുന്നത് പതിവായിരുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലങ്കാര സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ തോതനുസരിച്ച് പച്ചപ്പിൻ്റെ അളവ് കുറയുകയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെറിയ പൂന്തോട്ടം വളരെ ആശ്വാസമാണ്. വീട്ടിനുള്ളിലെ അലങ്കാര സസ്യങ്ങൾ അന്തരീക്ഷം മനോഹരമാക്കുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. പച്ചപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറയുമെന്നാണ് കണ്ടിട്ടുള്ളത്. ജോലിയിൽ കാര്യക്ഷമതയും കൂടുന്നു. അലങ്കാര സസ്യങ്ങൾക്ക് ഇന്ന് വിപണിയിൽ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അലങ്കാര സസ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. ആവശ്യത്തിന് ചൂടും മഴയും ഈർപ്പവും ലഭിക്കുന്നതിനാൽ വർഷം മുഴുവനും പൂച്ചെടികൾ വളർത്താവുന്നതാണ്. അലങ്കാര സസ്യങ്ങളുടെ ആവശ്യകത വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. അതിനാൽ അലങ്കാര സസ്യകൃഷി ഒരു സ്വയം തൊഴിൽ മേഖല കൂടിയാണ്. അലങ്കാര സസ്യങ്ങളെ പലതായി വർഗീകരിക്കാം. റോസ്, ജമന്തി, ഡാലിയ, ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങിയവ പൂച്ചെടികളാണ്. ക്രോട്ടൺ, അഗ്ലോണിമ, കോലിയസ് തുടങ്ങിയവ ഇലച്ചെടികളാണ്. ബൊഗെയ്ൻവില്ല, മണി പ്ലാന്റ്, അലമണ്ട തുടങ്ങിയവ വള്ളിച്ചെടികളുടെ ഗണത്തിൽപ്പെടുന്നു. പുൽത്തകഴിയിൽ നാം വിവിധതരം പുൽച്ചെടികളാണ് വളർത്തുന്നത്. സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ് എന്നിവ ഇൻഡോർ സസ്യങ്ങളിൽ പെടുന്നു. ഇവ ഓരോന്നിൻ്റെയും പരിപാലനം വ്യത്യസ്തമാണ്. ചെടികളുടെ പ്രകൃതി അനുസരിച്ച് വെള്ളം, വളം, സൂര്യപ്രകാശം എന്നിവ നിയന്ത്രിക്കേണ്ടതാണ്. അലങ്കാര സസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ന് പല മാർഗങ്ങളുമുണ്ട്. ചെമ്പരത്തി, ബൊഗെയ്ൻവില്ല എന്നിവ കമ്പ് നട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജമന്തി, ഡാലിയ, കോസ്മോസ് തുടങ്ങിയവ വിത്ത് വഴി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള റോസ് ചെടികൾ ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. ചില കുറ്റിച്ചെടികളും പള്ളിച്ചെടികളും ലെയറിംഗ് എന്ന മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാം. ടിഷ്യൂ കൾച്ചർ എന്ന സാങ്കേതിക വിദ്യയ്ക്ക് അലങ്കാര സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കോശത്തിൽ നിന്നോ കോശ സമൂഹത്തിൽ നിന്നോ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഓർക്കിഡുകൾ, ആന്തൂറിയം തുടങ്ങിയവ ഈ രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. വലിയ സ്ഥലമുണ്ടെങ്കിലേ ഉദ്യാനം നിർമ്മിക്കാൻ സാധിക്കൂ എന്നില്ല. ചെറിയ സ്ഥലങ്ങളിലും മനോഹരമായ ഉദ്യാനം നിർമ്മിക്കാം. വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടികളും കോട്ടൺ പ്ലാന്റും നട്ടുവളർത്തി മനോഹരമാക്കാവുന്നതാണ്. വീടിൻ്റെ ടെറസുകളിൽ അലങ്കാര സസ്യങ്ങൾ വളർത്താം. മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് തുടങ്ങിയവ തൂക്കുചട്ടികളിൽ വളർത്താം. ബാൽക്കണിയിലെ ചെറിയ ഇൻഡോർ സസ്യങ്ങൾ വളർത്താവുന്നതാണ്. ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാനും ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട്. അലങ്കാര സസ്യങ്ങൾ പരിസ്ഥിതിയിലെ നിലനിൽപ്പിന് പ്രധാന പങ്കുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിട്ട് വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ശുദ്ധവായു ശ്വസിക്കുക വഴി മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഗാർഡൻ തെറാപ്പി ചികിത്സയുടെ ഭാഗമായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്താനും അലങ്കാര സസ്യങ്ങൾ സഹായിക്കുന്നു. അലങ്കാര സസ്യകൃഷി ഇന്ന് ലാഭകരമായ സംരംഭമാണ്. തൈകൾ വിൽക്കുന്നതിലൂടെ, ആഘോഷങ്ങൾക്ക് പൂക്കൾ വിതരണം ചെയ്യുന്നതിലൂടെ, ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ്ങിലൂടെ, പൂന്തോട്ട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നതിലൂടെ അലങ്കാര സസ്യങ്ങൾ സാമ്പത്തികമായി പ്രയോജനം ചെയ്യുന്നു. അലങ്കാര സസ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയുടെ പരിപാലനത്തിന് ചില പരിമിതികളുണ്ട്. കീടബാധയും രോഗങ്ങളും അലങ്കാര സസ്യകൃഷിയെ പ്രധാനമായും ബാധിക്കുന്നു. ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ വളർത്താൻ ചെലവും പരിചരണവും കൂടുതലാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണുന്ന ചെടിയാണ് ചെമ്പരത്തി. ഔഷധ നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു. പൂക്കളുടെ രാജ്ഞിയായ റോസ് നിരവധി നിറങ്ങളിലും ഇനങ്ങളിലും കാണുന്നു. വിവിധ അലങ്കാരങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ പരിചരണത്തിൽ വളരുന്ന അലങ്കാര സസ്യമാണ് ബൊഗൻവില്ല. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സസ്യമാണ് ആന്തൂരിയം. ശരിയായ പരിചരണം നൽകിയാൽ വർഷങ്ങളോളം പൂക്കൾ തരുന്ന സസ്യമാണ് ഓർക്കിഡുകൾ. അലങ്കാര സസ്യങ്ങളുടെ ഭംഗി അതിൻ്റെ പൂക്കളിലും ഇലകളിലുമാണ്. ചെറിയ കീടബാധ പോലും ഇവയുടെ ഭംഗിയെ ബാധിക്കുന്നു. അതുകൊണ്ട് നിരീക്ഷണം അത്യാവശ്യമാണ്. അലങ്കാര സസ്യങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, മിലിബഗ്, ത്രിപ്സ്, ചുവന്ന ചിലന്തി, വെള്ളീച്ച, ഇലപ്പുള്ളി രോഗം തുടങ്ങിയവയാണ്. മിക്ക കീടബാധയുടെയും ലക്ഷണങ്ങൾ മുരടിച്ച വളർച്ച, ഇലകളുടെയും പൂക്കളുടെയും ആകൃതി മാറുക, ഇലയും പൂക്കളും വേഗത്തിൽ കൊഴിഞ്ഞു പോകുക എന്നിവയാണ്. ഇലകളിലും തണ്ടുകളിലും കാണുന്ന കീടമാണ് മുഞ്ഞ. ഇവ പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കാണുന്നു. പൂക്കളെയും ഇലകളെയും ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മിലിബഗ്. പൂക്കളുടെ എണ്ണം കുറയുന്നതാണ് പ്രധാന ലക്ഷണം. ഇലകളിൽ കാണുന്ന മഞ്ഞ വരകളാണ് ത്രിപ്സിന്റെ പ്രധാന ലക്ഷണം. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പൊതുവായ ചില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രോഗം ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും വെള്ളം സ്പ്രേ ചെയ്തും വേപ്പെണ്ണ ഉപയോഗിച്ചും കീടങ്ങളെ പൊതുവെ നിയന്ത്രിക്കാവുന്നതാണ്.

0: സ്പിരിറ്റും സോപ്പ് ലൈനി ഉപയോഗിക്കുന്നതും നല്ല കീട നിയന്ത്രണ മാർഗമാണ്. ജൈവ കീടനാശിനികളും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ത്രിപ്സ് എന്ന കീടത്തെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. സസ്യങ്ങളെ പൊതുവെ ബാധിക്കുന്ന രോഗമാണ് വേരുചീയൽ. നല്ല മണ്ണും ആവശ്യത്തിന് മാത്രം വെള്ളവും വേരുചീയലിന് ഫലപ്രദമാണ്. വേനലും മഴയുമനുസരിച്ച് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ്. നീർവാഴ്ചയുള്ള സ്ഥലങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തേണ്ടത്. അലങ്കാര സസ്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് അനുയോജ്യമായ മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി തുടങ്ങിയവയും അത്യാവശ്യമാണ്. അതുപോലെ ശിഖരം വെട്ട് അഥവാ പ്രൂണിംഗ്, ചട്ടി മാറ്റി നടൽ, സൂര്യപ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ വിന്യസിക്കൽ തുടങ്ങിയവയും ശാസ്ത്രീയ പരിപാലനത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കാത്തതും അമിതമായ അമ്ലത്വമോ ക്ഷാരത്വമോ ഇല്ലാത്തതും ഭാവി സഞ്ചാരം ഉള്ള മണ്ണാണ് ചെടികൾക്ക് നല്ലത്. ചട്ടികളിൽ നടുന്നതിന് ചുവന്ന മണ്ണും ചാണകം, കമ്പോസ്റ്റ് എന്നിവയുടെ മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ഉപയോഗിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യമെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഒരേ സാഹചര്യം ആവശ്യമില്ല. റോസ്, ജമന്തി എന്നിവയ്ക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. എന്നാൽ ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയ്ക്ക് തണൽ നല്ലതാണ്. ശക്തമായ മഴയിൽ ചട്ടികളിൽ വെള്ളം കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ജലസേചനം നൽകുകയും വേണം. പല ഇൻഡോർ സസ്യങ്ങളും നല്ലതാണെങ്കിലും ചിലവ മനുഷ്യന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു. ഇതിൽ കുറച്ച് സത്യമുണ്ടെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ഇന്ന് വീടുകളിലും ഓഫീസുകളിലും ഇൻഡോർ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചിലത് ഹാനികരവുമാണ്. ചെടി മുറിക്കുമ്പോൾ പുറത്തുവരുന്ന നീര് ചർമ്മത്തിനും കണ്ണുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകും. ഫിലോഡെൻഡ്രോണിന്റെ ഇലകളിൽ കാൽഷ്യം ഓക്സലേറ്റ് ഉള്ളതിനാൽ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ കഴിച്ചാൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മുൻപ് പറഞ്ഞ ഇൻഡോർ സസ്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ അവയെക്കുറിച്ച് കുട്ടികളിലും മുതിർന്നവരിലും അവബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. വെള്ള, ചുവപ്പ്, പിങ്ക്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. സൗന്ദര്യമുള്ള ചെടികളാണെങ്കിലും ഇവ പൂർണ്ണമായി സുരക്ഷിതമല്ല. അരളിയുടെ ഇലകൾ, തണ്ട്, വേരുകൾ എന്നിവ ഒടിക്കുമ്പോൾ പുറത്തുവരുന്ന പാലിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ എന്ന വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇവ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വയറിളക്കം, തലകറക്കം, ബ്ലഡ് പ്രഷറിലെ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗുരുതരമായ വിഷബാധ ജീവന് തന്നെ ഭീഷണിയാണ്. അരളി മനോഹരമായ സസ്യമാണെങ്കിലും കുട്ടികളും വളർത്തുമൃഗങ്ങളും എത്തിച്ചേരാത്ത സ്ഥലത്ത് വളർത്തുകയാണ് ഉചിതം. ചെടികൾ മുറിക്കുകയോ ശിഖരം വെട്ട് നടത്തുകയോ ചെയ്തതിന് ശേഷം കൈകൾ നന്നായി കഴുകണം. അരളിയുടെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ്, ആരോഗ്യ ഗുണമല്ല. അതേസമയം അതിൻ്റെ വിഷാംശത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഡൈഫൻബാക്കിയയാണ് ഹാനികരമായ മറ്റൊരു സസ്യം. തണ്ടിലെയും ഇലകളിലെയും നീര് വായിൽ ചെന്നാൽ നാവ്, ചുണ്ട്, തൊണ്ട തുടങ്ങിയവ വീർക്കുകയും എരിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. സംസാരിക്കാനും ആഹാരം വിഴുങ്ങാനും പ്രയാസമുണ്ടാകും. ഫിലോഡെൻഡ്രോൺ, കലാഡിയം എന്നിവയുടെ ഇലകൾ കടിച്ചാൽ വായിൽ എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകുന്നു. ഇൻഡോർ സസ്യങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള സംശയം ഇവ രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് ഓക്സിജന്റെ അളവ് കുറയ്ക്കും എന്നതാണ്. രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം ഇല്ലാത്തതിനാൽ സസ്യങ്ങൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. എന്നാൽ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് തുലവും ചെറുതാണ്. ഒരു സാധാരണ മുറിയിലെ വായുവിന്റെ ഘടന മാറ്റാൻ ഇത് പര്യാപ്തമല്ല. ഒരു മുറിയിൽ ഉറങ്ങുന്ന മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ഇൻഡോർ സസ്യങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് ഓക്സിജന്റെ അളവ് കാര്യമായി കുറയുകയോ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇൻഡോർ സസ്യങ്ങൾ അപകടകരമായ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കും എന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. വായു സഞ്ചാരം കുറഞ്ഞ ചെറിയ മുറികളിൽ ആവശ്യത്തിലധികം ഇൻഡോർ സസ്യങ്ങൾ നിറയ്ക്കുന്നതും നല്ലതല്ല. അലങ്കാര സസ്യകൃഷി ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ടെറസ് ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ, ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ, ബോൺസായ്, ഹൈഡ്രോപോണിക്സ്, ഇൻഡോർ പ്ലാന്റ് എന്നിവ ഇന്ന് നഗരങ്ങളിൽ കൂടുതൽ ജനപ്രിയമായിരിക്കുന്നു. വിദ്യാസമ്പന്നരായ യുവാക്കൾ അലങ്കാര സസ്യകൃഷിയിലൂടെ മികച്ച സംരംഭകർ ആയിട്ടുണ്ട്. നഴ്സറി പരിപാലനം, ഓൺലൈൻ ചെടി വിൽപ്പന, ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഗാർഡൻ മെയിൻ്റനൻസ് എന്നിവയെല്ലാം കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാവുന്ന തൊഴിൽ മേഖലയാണ്. പ്രകൃതിയെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് സസ്യങ്ങൾ. അതിനാൽ ഓരോ വീട്ടിലും കുറഞ്ഞ തോതിലെങ്കിലും സസ്യങ്ങൾ നട്ടു വളർത്തണം. ചെടികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വെളിവാക്കുന്നു. പച്ചപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായിക്കും. ഒരു പൂവ് വിരിയുമ്പോൾ ഒരു പൂന്തോട്ടം മാത്രമല്ല മനോഹരമാകുന്നത്, മനുഷ്യന്റെ മനസ്സും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ്.
1: ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: കിസാൻവാണി
4: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻവാണി. മറക്കാതെ കേൾക്കുക കിസാൻവാണി. കിസാൻവാണി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ ഗാനരചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ஒரு மனசும்
1: ஈரநாமீராவுகளும். ഇനി കേൾക്കാം സുജാത പാടിയ ഗാനം ചിത്രം ഗുരു. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് സച്ചിൻ വാര്യറും രമ്യ നമ്പീഷനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തട്ടത്തിൻ മറയത്ത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനമാണ്. ഈ ഗാനം എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം നൽകിയത് ഇളയരാജ. ചിത്രം വിനോദയാത്ര.

0: ആകാശവാണി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ കൊല്ലത്ത് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷായുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ ഇന്നലെ കൊല്ലത്ത് നടന്നു. ആദ്യ പരിപാടിയായ NCCF സംഘടിപ്പിച്ച സഹകരണത്തിലൂടെ സമൃദ്ധി, സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹകരണ സംഘങ്ങളുടെ വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം പവിത്രം കൺവെൻഷൻ സെന്ററിൽ കേന്ദ്രമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വിവിധ പദ്ധതികളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഗ്രാമീണ മേഖലയിലെ വനിതകൾ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു.
2: സബ്സേ പെഹ്ലെ മേ മലയാളി ഭാഷ ബോൾ നഹി സക്താ ഇസ്ലിയേ ആപ് സഭീ സേ മൻ പൂർവക് ക്ഷമാ പ്രാർത്ഥി ഹൂ. മേ ആജ് കേരളം മേ നാം പരിവർത്തന കെ ബാദ് പെഹ്ലി ബാർ ആയാ ഹൂ, തോ കേരള സേ കേരളം കി യാത്ര കാ സഭി മലയാളി ഭായിയോ ബഹനോ കോ ബഹുത് ബഹുത് ബധായി ഓർ ശുഭകാമനായ. ആജ് മഹിളാ സശക്തീകരണ കെ ലിയെ ഇസ് മഹത്വപൂർണ കാര്യക്രമ മേ മേ ഹൃദയപൂർവക് സ്വാഗത് കർത്താ ഹൂ. മിത്രോ, ആപ് സഭി ജാനത്തെ ഹൈ കെ ആസാദി സേ അബ് തക് ദേശ് കെ സഭി കിസാനോ കാ ഓർ കോഓപറേറ്റീവ് സെക്ടർ സേ ജുഡേ ഹുവേ സഭി ലോഗോ കാ ഏക് മാംഗ് താ കി കേന്ദ്ര മേ കോഓപറേറ്റീവ് മിനിസ്ട്രി ബനെ, മഗർ വോ പൂരാ നഹീ ഹോതാ താ. നരേന്ദ്ര മോദി ജി നെ കോഓപറേറ്റീവ് മിനിസ്ട്രി ബനാകർ ദേശ് കെ ഗ്രാമീണ വികാസ്, കൃഷി വികാസ് ഓർ വിമൻ എംപാവർമെന്റ് കെ ലിയെ ബഹുത് ബഡാ കദം ഉഠായാ ഹൈ. ഓർ ആജ് മേ ഐസേ രാജ്യ മേ ആയാ ഹൂ കോഓപറേറ്റീവ് മൂവ്മെന്റ് ആസാദി കെ പെഹ്ലെ സേ ത്രാവൺകോർ, കൊച്ചി, മലബാർ കൈ സാരേ ക്ഷേത്രോ മേ ആസാദി കെ പെഹ്ലെ സേ സ്ട്രക്ചർഡ് തരീകെ സേ കോഓപറേറ്റീവ് മൂവ്മെന്റ് ചലി ഹൈ. ഓർ ആജ് കോഓപറേറ്റീവ് ക്ഷേത്ര മേ നയി ശുരുആത്

0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: കിസാൻവാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻവാണി. മറക്കാതെ കേൾക്കുക കിസാൻവാണി.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
5: ഇതാരാ വിളിക്കുന്നത്?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ താങ്ക് യു.
3: ഹലോ,
4: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
6: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
6: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281-4203-05.
6: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.
8: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, വിജയ് യേശുദാസും ശ്വേതയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാ. ചോദ്യം: കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് ഏതാണ്? കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പ്.
1: അഖില ഇന്ത്യ വാനുലി നിലയം, ദേവികുളം, സ്പൈസ് പൺവലൈ, 101.4. തമിഴ് മാലൈ.
2: ഇന്ന് സെപ്റ്റംബർ 27 ഉലക സുറ്റുലാ ദിനം. സുറ്റുലാത്തുറയെ മറുവടിവമയ്ക്കും ഡിജിറ്റൽ ചെയൽ ദിട്ടം ചേർക്കൈ നുണരിവ് എന്ന കരുപൊരുളുടൻ ഉലക സുറ്റുലാ ദിനം സെപ്റ്റംബർ 27 ഇന്ന് കൊണ്ടാടപ്പെടുകിറത്. ഇത് സുറ്റുലാത്തുറയുടെ എതിർകാലത്തെ വടിവമപ്പതിൽ തൊഴിൽനുട്പത്തിൻ പങ്കളിപ്പൈ എടുത്തുകാട്ടുവതാക ഉള്ളത്. പൊരുളാധാര വളർച്ചി, വേലവായ്പ, വാഴ്വാധാരങ്ങൾക്കാണ് മുഖ്യ ആധാരമാക സുറ്റുലാത്തുറൈ ഉരുവെടുത്തു വരികിറത്. ഏൻ നാം സുറ്റുലാ ചെല്ല വേണ്ടും? എന്നുടേ പള്ളി പരുവകാലങ്ങളിൽ ഇന്ന് മൂന്നാർ മുഴുവതും പൂത്തുക്കുളുങ്ങും നീലക്കുറിഞ്ചി മലകളെ പറ്റി ഒരു പാഠം നാം പഠിക്ക മുയലുംപോത് നാൻ എപ്പടി അത് പാഠത്തെ മനപ്പാടം ചെയ്യേനെന്നാൽ നീലക്കുറിഞ്ചി മലർ 12 ഒരു മുഴ പൂക്കും. ഇത് ഊതാ നിറത്തിൽ കാണപ്പെടും. മേർക്ക് തുടർച്ചി മലയിൽ ഇന്ന് മലകൾ 12 ഒരു മുറൈ പൂത്തുക്കുളുങ്ങും എന്നെല്ലാം നാം മനപ്പാടം ചെയ്ത് പഠിപ്പേൻ. ആനാൽ ഇന്ന് പള്ളിക്ക് ചെല്ലും ഒരു കുഴന്തെ നമ്മുടെ മൂന്നാർ നഗരക്ക് സുറ്റലാവക്ക് വന്ന് ചക്രമുടി പകുതികളിൽ കൂത്തുക്കൊള്ളുങ്കും നീലക്കുറിഞ്ചി മലകളെ പാത്ത് ചെല്ലും ഒരു കുഴന്തെ നീലക്കുറിഞ്ചി മലകളെ പറ്റി ഒരു കട്ടുരയെ എഴുത ചൊന്നാൽ അത് പല പക്കണുകൾക്ക് എഴുതും. ഇന്ന് നികവിലിരുന്ന് നാം സുറ്റുലാവിൻ മുഖ്യത്വത്തെ പുരിന്തു കൊള്ള മുടിയും. ആം, സുറ്റുലാ നമ്മുടെ അറിവൈ വളർക്ക ഉതവുകരുത്. അത് മറ്റുമല്ല, 2023 and 2024 നമ്മുടെ നാട്ടിൻ മൊത്ത ഉൾനാട്ടു ഉൽപ്പത്തിയിൽ 5.22% പങ്കളിപ്പൈ ചുറ്റുള്ള കൊണ്ടുള്ളത്. മേലും 8.46 crore വേലൈ വായ്പകൾ ഉരുവാക്കത്തിനും ചുറ്റുലാത്തുറൈ ഉദവിയുള്ളത്. സെപ്റ്റംബർ 27 ഉലക സുറ്റുലാ ദിനം. കൂടുതൽ തകവലുകളെ എൻ്റെ തമിഴ് മാലി നികഴ്ചിയിൽ പകർന്നുള്ള വരുകാർ തിരുമതി പ്രിയ അവർ.
1: வணக்கம் வானொலி நேயர்களே, நீங்கள் கேட்டுக்கொண்டிருப்பது ஆகாஷ்வாணி தேவிகுளம் ஸ்பைஸ் பண்பலை 101.4 வழங்கும் தமிழ் மாலை நிகழ்ச்சி. உங்களுடன் இணைந்திருப்பது உங்கள் பிரியா. இன்றைய தமிழ் மாலை நிகழ்ச்சியில் நாம் சிந்திக்கவிருக்கும் தலைப்பு உலக சுற்றுலா தினம். உலகின் அழகை ரசிக்க வேண்டும் என்ற ஆசை யாருக்குதான் இருக்காது? மலைகளை பார்க்க வேண்டும், அருவியின் சத்தத்தை கேட்க வேண்டும், கடற்கரையில் கால்களை நனைக்க வேண்டும், புதிய ஊர்களை பார்க்க வேண்டும், புதிய மனிதர்களை சந்திக்க வேண்டும், புதிய கலாச்சாரங்களை அறிந்து கொள்ள வேண்டும். இவை அனைத்தையும் நமக்கு தருவது சுற்றுலா. ஆம், ஒரு பயணம் என்பது ஒரு இடத்திலிருந்து இன்னொரு இடத்திற்கு செல்வது மட்டுமல்ல, அது நம்முடைய எண்ணங்களை விரிவுபடுத்தும் அனுபவம். அதனால்தான் ஒவ்வொரு ஆண்டும் செப்டம்பர் 27 உலக சுற்றுலா தினமாக கடைபிடிக்கப்படுகிறது. இந்த நாள் சுற்றுலாவின் சமூக, கலாச்சாரம் மற்றும் பொருளாதார முக்கியத்துவத்தை உலக மக்களுக்கு எடுத்துக்காட்டுகிறது. ஒரு சிறிய இடைவெளிக்கு பிறகு தொடர்ந்து சிந்திக்கலாம். தொடர்ந்து இணைந்திருங்கள். இன்றைய தமிழ் மாலை நிகழ்ச்சியில் நாம் சிந்தித்துக் கொண்டிருக்கும் தலைப்பு உலக சுற்றுலா தினம்.

0: പ്രേക്ഷകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധി.
2: ചിത്രം അശ്വരൂടൻ, ഗായകർ രാജലക്ഷ്മി, സച്ചിൻ ശങ്കർ.

ഹലോ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്ര പാടിയത് ഇനി ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് MG ശ്രീകുമാറും ഗായത്രി വർമ്മയും ചേർന്നു.

മനസ്സിനെ തൊട്ടുണർത്തുന്ന മധുര സംഗീതം, ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കുളിർത്തെന്നൽ, ഇളയരാജയുടെ മാന്ത്രിക വിരലുകൾ തീർത്ത രാഗഭാവങ്ങളും റഹ്മാന്റെ തുടിപ്പുള്ള ഈണങ്ങളും പ്രണയവും വിരഹവും ചേർത്ത് പിടിച്ച അനശ്വര തമിഴ് ഗാനങ്ങൾ. ഇനി നിങ്ങളുടെ സായാഹ്നങ്ങൾക്ക് കൂട്ടായി സംഗീതത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ടിതാ ഇസൈ തെൻട്രൽ. സന്ദേശം അയച്ചോളൂ 8281200705. നിങ്ങൾ കേൾക്കുന്നത് സ്പൈസ് എഫ് എം 101.4 MHz. സംഗീതത്തിന് അതിരുകളില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. ആസാമിൻ്റെ മണ്ണിൽ നിന്ന് ദൂരെ മലനിരകൾ താണ്ടി നമ്മുടെ സ്പൈസ് എഫ് എമ്മിലേക്ക്, 101.4 സ്നേഹത്തോടെ കാതോർക്കുകയാണ് പ്രിയ ശ്രോതാവ് ഹിതേന്ദ്രദാസ്. ഹിതേന്ദ്രദാസ് ആവശ്യപ്പെട്ട ആദ്യ ഗാനമെത്തുന്നത് തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിലൊന്നായ ചിന്നത്തമ്പിയിൽ നിന്നാണ്. ഇളയരാജയുടെ മാന്ത്രിക സംഗീതത്തിൽ വാലി എഴുതി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ അനശ്വരമാക്കിയ ഗാനം. ഇതാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജിതേന്ദ്രദാസിനും വേണ്ടി.

1997 പുറത്തിറങ്ങി തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച അരുണാചലം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു അടിപൊളി ഡെപ്പാങ്കൂത്ത് മെലഡി മിക്സ്. ഗാനരചയിതാവ് വൈരമുത്തുവിൻ്റെ വരികൾക്ക് ദേവ ഈണം നൽകിയ ഗാനം. അല്ലി അല്ലി അനാർക്കലി അരുണാചലം ഉൻ കാതലി, മല്ലി മല്ലി മധുരമല്ലി മനസ്സിനുള്ളേ എൻ കിള്ളി. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് PV മുഹമ്മദ്, വടക്കേ വാവനൂർ.

നമസ്കാരം പ്രിയ ഇസൈ തെൻട്രൽ ദേവികുളം. ചില ഗാനങ്ങൾ കാതിനൊരമൃതാണ്, ചിലത് നെഞ്ചോട് ചേർക്കുന്ന രാഗമാണ്, എന്നാൽ മറ്റു ചിലതുണ്ട് കേൾക്കുന്തോറും മനസ്സിൽ ദൈവികമായ ഒരു ശാന്തത നിറയ്ക്കുന്ന ഗാനങ്ങൾ. ആ കൂട്ടത്തിൽ നിന്ന് ഇതാ ഒരു ഗാനം. വരികളുടെ ആത്മാവറിഞ്ഞ സംഗീതവും ആ സംഗീതത്തിന് തെന്മഴയായ ആലാപനവും ചേരുമ്പോൾ ജന്മമെടുക്കുന്നത് അപൂർവ ചാരിതയാർന്ന ഒരു ഗാനമാണ്. പൂവിൽ വണ്ടുകൂടും കണ്ട് പൂവും കൺകൾ മൂടും. രചന വൈരമുത്തു, സംഗീതം ഇളയരാജ, ചിത്രം കാതൽ ഓവിയം. കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ രാജേഷ് പച്ചാളം.

நலம் வாழா என்னாலும் என் வாழ்த்துக்கள். ചിത്രം മറുപടിയും ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം.

ഇനി നമ്മുടെ ഇസയത്തെണ്ടലിൽ പെയ്യാൻ പോകുന്നത് പ്രണയത്തിൻ്റെ പുത്തൻ വസന്തവും സംഗീതത്തിൻ്റെ മഴവില്ലഴകുമാണ്. രാജീവ് മെനോൻ്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ എവർഗ്രീൻ റൊമാൻറ്റിക് മ്യൂസിക്കൽ ഹിറ്റ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ. അതിമനോഹരമായ ഗാനം എ.ആർ റഹ്മാൻ്റെ മാന്ത്രിക ഈണത്തിൽ കവി വൈരമുത്തുവിൻ്റെ അർത്ഥവത്തായ വരികൾക്ക് ശബ്ദം പകർന്നിരിക്കുന്നത് സാധന സർഗം. മനസ്സിൽ പ്രണയം നിറയുമ്പോൾ പ്രകൃതിയും മനസ്സും ഒരുപോലെ പാടിത്തുടങ്ങുന്നതിൻ്റെ ആഘോഷമാണ് ഈ ഗാനം പകർന്നു നൽകുന്നത്. പ്രണയത്തിൻ്റെ വർണ്ണങ്ങൾ വാരിവിതറുന്ന ഈ കുളിർമഴ ആസ്വദിക്കൂ. സ്പൈസ് എഫ് എം 101.4 MHz-ൽ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് വൈഷ്ണവി തൃപ്പൂണിത്തുറ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 22:58.

സുജാതയും ഉണ്ണിമേനനും ചേർന്ന് ആലപിച്ച അനശ്വര ഗാനമാണിത്. ഇനി ഗാനം ആവശ്യപ്പെട്ടത് ലീബ പുരുഷോത്തമൻ. നെറ്റു ഇല്ലാതെ മാത്രം എന്നത്, കാറ്റു ഇല്ലാതെ കാതിലേതോ സൊന്നത്, ഇതുതാൻ കാതൽ എൺപതാ ഇളമേ പൊങ്കിവിട്ടതാ സ്വൽമനമേ. ഇന്നലെ വരെ വെറുമൊരു വാക്ക് മാത്രമായിരുന്നു പ്രണയം, സ്വന്തം ശ്വാസമായി മാറുന്ന ആ അത്ഭുത നിമിഷം. കണ്ണുകളടച്ച് ഈ സുന്ദരമായ അനുഭൂതിയിലേക്ക് കാതോർക്കൂ. നിങ്ങൾ കേൾക്കുന്നത് സ്പൈസ് FM 101.4 MHz.

അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ, തിരുമുപ്പം. ജിഷ എഴുതിയിരിക്കുന്നു, ദി സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ സിസ്റ്റർ ഇൻ ലോ റിജി, ടുഡേ ഈസ് ഹെർ ബർത്ത്ഡേ. തമിഴ് പാട്ടുകൾ, അതും 80-90 കാലഘട്ടത്തിലെ പാട്ടുകൾ ഒരുപാടിഷ്ടം. അതുകൊണ്ടാണ് ഇസൈ തെണ്ടർ എന്ന പ്രോഗ്രാമിനോടും നിലയത്തോടും കൂട്ടുചേർന്നത്. ഓൺലൈനിൽ കേൾക്കുന്നത് കൊണ്ട് എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാൻ കഴിയാറില്ല. തമിഴ് ഹിന്ദി പാട്ടുകളുള്ള മറ്റ് പ്രോഗ്രാമുകളും സമയവും അറിയില്ല. അതുകൊണ്ട് ഇസൈ തെണ്ടറിൽ മാത്രമേ കേൾക്കാൻ കഴിയാറുള്ളൂ. ഒത്തിരി ഇഷ്ടത്തോടെ ജിഷ ജോൺസൺ, തിരുമുപ്പം. ചിത്രം ലേസ ലേസ, പാടിയത് അനുരാധ ശ്രീരാം, സംഗീതം ഹാരിസ് ജയരാജ്.

1988 എസ് പി മുത്തുരാമൻ്റെ സംവിധാനത്തിൽ രജനീകാന്തും പ്രഭുവും ഒന്നിച്ചഭിനയിച്ച് വൻ വിജയം നേടിയ ധർമ്മത്തിൻ തലൈവൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള എക്കാലത്തെയും ഹൃദയസ്പർശിയായ മെലഡിയാണിനി. ഇളയരാജയുടെ മാന്ത്രിക സംഗീതത്തിൽ വാലിയുടെ വരികൾക്ക് എസ് പി ബാലസുബ്രഹ്മണ്യവും മലേഷ്യ വാസുദേവനും പി സുശീലയും ചേർന്ന് ജീവൻ പകർന്ന ഗാനം. തേൻമധുരേ വൈകേ നദി, ദിനം പാടും തമിഴ് പാട്ട്, തേയ്ക്കിറുതേ പൊന്മലൈ നിലാവ്, തേയ്ന്താലും പോകാതു ഇന്ത മാസം നാം പോടും അൻപിൻ കൂട്. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ബിൻസി ബിജു വൈക്കം. കണ്ണു നിറയ്ക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഈ സുന്ദരമായ ഗാനം ആസ്വദിക്കൂ. നിങ്ങൾ കേൾക്കുന്നത് സ്പൈസ് FM 101.4.

സുമി രാജാക്കാടിൻ്റെ ഇഷ്ടഗാനം, പാടിയത് മധു ബാലകൃഷ്ണൻ, ചിത്രം കാത്താടി. മോഹൻ രാജൻ എഴുതി, ഈണമിട്ടത് ആർ പവൻ.

നമ്മുടെ സായാഹ്നത്തിന് ഉന്മേഷം പകരാൻ ഇതാ ഒരു തകർപ്പൻ ഗാനം. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ജോഷ്വ കിരൺ, മൂവാറ്റുപുഴ. നിങ്ങൾ കേൾക്കുന്നത് ഇസൈ തെൻട്രൽ, സ്പൈസ് FM 101.4.

0: मम्मी
1: प्यारी जानू क्यों मियलुक
2: ചിത്രം അവേഷ് ഷൺമുഖി, പാടിയത് കമലഹാസനും സുജാതയും ചേർന്ന്. വാലിയുടെ വരികൾ, ദേവയുടെ ഈണം.

ഇസൈ തെൻട്രൽ ഇന്നത്തേക്ക് വിട പറയുകയാണ്. ചിന്നത്തമ്പിയിലെ കുയിലിൻ്റെ പാട്ട് മുതൽ അവ്യേ ഷൺമുഖിയുടെ കുസൃതി ചിരികൾ വരെ പങ്കുവച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഇതുവരെ കാതോർത്തത് സ്പൈസ് എഫ് എം 101.4 MHz. ഞാൻ ബിജു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ആറുമണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും തിരുവനന്തപുരം റിലേ. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ആഴ്ചയിൽ. 8:00 മൻ കി ബാത് മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചലച്ചിത്രഗാനം.

0: പ്രേക്ഷകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണം അയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
2: അറിയിപ്പുകൾ തുടരുന്നു. ഇന്നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം നാല് മുപ്പതിന് തേനീസ് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പരിപാടി, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കർഷക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം. എട്ട് മണിക്ക് ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:30 സംഗീത കച്ചേരി, 10 മണിക്ക് ഹൃദയരാഗങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും അറിയാം. ചോദ്യമിതായിരുന്നു: കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് ഏതാണ്? ഉത്തരം: വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ്. 1928 വേമ്പനാട്ട് കായൽ മണ്ണ് നിക്ഷേപിച്ച് നിർമ്മിച്ച ഈ ദ്വീപ് സർ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഇതിന് നേതൃത്വം നൽകിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി മുദ്രായോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
2: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രായോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രായോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാവായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാവായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ധേനുവിനെ കടന്നാക്രമിച്ചതിൽ കുപിതനായിരുന്നു ദിലീപൻ. തന്നെ നിരുദ്ധവീര്യനാക്കിയപ്പോൾ ക്രോധം ഇരട്ടിച്ചു, ഉള്ളിൽ രോഷം തിളച്ചു. ഇപ്പോഴിതാ ആക്രമിച്ച സിംഹം സംസാരിക്കുന്നു, അതും മനുഷ്യനെപ്പോലെ. രോഷമല്ല, ആശ്ചര്യമാണിപ്പോൾ രാജാവിന്. സിംഹം പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. മഹാരാജാവേ, വെറുതെ പ്രയത്നിക്കേണ്ട. അങ്ങ് അസ്ത്രം പ്രയോഗിച്ചാലും അത് എന്നിൽ ഒട്ടും തന്നെ ഫലിക്കില്ല.

0: ಶಕ್ತಿರಂಭ ಶಿಲೋಚ್ಚಯೇ ಮೂರ್ಛತಿ ಮಾರುತಸ್ಯ.
1: ಹೇ ಮಹೀಪಾಲ, ಅಲ್ಲಯೋ ಮಹಾರಾಜಾವಿ, ಶ್ರಮೇಣ ಅಲಂ, ಶ್ರಮಿಚಿಟ್ಟ ಕಾರ್ಯಮಿಲ್ಲ, ಭೂಷಣಂ ಪರ್ಯಾಪ್ತಂ ವಾರಣಂ എന്നിങ്ങനെ അനേകമർത്ഥങ്ങളുണ്ട് അലമെന്ന അവ്യയത്തിന്. അങ്ങ് വൃഥാ ക്ലേശിക്കേണ്ട, ക്ലേശിച്ചിട്ട് കാര്യമില്ല. അസ്ത്രം പ്രയുക്തമപി ഇതഹ വൃഥാ സ്യാത്, അങ്ങ് അമ്പ് പ്രയോഗിച്ചാൽ പോലും ഇവിടെ എന്നിൽ അത് വ്യർത്ഥമാകും, ഫലിക്കില്ല. അമ്പെടുക്കാൻ കൈയനങ്ങുന്നില്ല എന്നതാണല്ലോ അങ്ങയുടെ വ്യഥയ്ക്ക് ഹേതു. കൈയെടുത്ത് അമ്പെയ്താൽ പോലും അത് എന്നിൽ ഏൽക്കില്ല. തെറ്റിദ്ധരിക്കണ്ട, അത് അങ്ങയുടെ ദൗർബല്യമല്ല. മാരുതസ്യ രംഹ, കാറ്റിൻ്റെ വേഗം, അതിന് പാദപത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴും. എന്നാൽ ശിലോച്ഛയേ ന മൂർച്ഛതി, ശിലോച്ഛയം പർവ്വതം, ന പ്രസരതി, പർവ്വതത്തിൽ അതേശികയില്ല. ഒരു മരത്തെ മറിച്ചിടാനും വേരോടെ പിഴുതെറിയാനും കാറ്റിന് കഴിയും, അത്രയേ കഴിയൂ. പർവ്വതത്തെ ഇളക്കി മറിക്കാൻ പക്ഷേ കാറ്റിനാകില്ല. അതുകൊണ്ട് എനിക്കെതിരെ അമ്പെയ്തിട്ട് കാര്യമില്ല, എയ്താലും അത് വെറുതെ, എന്നിലത് ഫലിക്കില്ല. മരം പുഴയ്ക്ക് വീഴ്ത്താൻ കാറ്റിൻ്റെ വേഗത്തിന് കഴിയും. എന്നുവെച്ച് പർവ്വതത്തിൽ കാറ്റിൻ്റെ ശക്തി ഫലിക്കില്ലല്ലോ. കാറ്റ് എത്ര വേഗതയെടുത്താലും പർവ്വതം കുലുങ്ങാതെ അവിടെ തന്നെ നിൽക്കും. വളരെ അഭിജാതമാണ് സിംഹത്തിൻ്റെ വാക്കുകൾ. രാജാവിന് രണ്ട് സന്ദേശം തുടക്കത്തിൽ തന്നെ സിംഹം നൽകി. ഒന്ന്, പാഴ്ശ്രമത്തിൽ നിന്ന് പിന്മാറുക, അങ്ങയുടെ ശരം എന്നിൽ ഫലിക്കില്ല. രണ്ട്, ഇതോർത്ത് അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ കുറ്റമല്ല. കാറ്റിന് വൃക്ഷത്തെ ഉലയ്ക്കാനേ കഴിയൂ, പർവ്വതത്തിൽ അത് ചലനമുണ്ടാക്കില്ല. അതുകൊണ്ട് അങ്ങ് വൃഥാശ്രമത്തിൽ നിന്ന് പിന്തിരിയൂ.
2: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

കാലാവസ്ഥ. ഇന്ന് മൂന്നാറിൽ ചൂടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. താപനില പരമാവധി 26 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം താപനില ഏകദേശം 16 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞു. ഇന്ന് മൂന്നാർ മേഖലയിൽ മണിക്കൂറിൽ ഏകദേശം 10 കിലോമീറ്റർ വേഗത്തിൽ നേരിയ കാറ്റ് വീശി. മഴയ്ക്കുള്ള സാധ്യത 10% എന്ന തോതിൽ കുറവാണ്.

ഇന്ന് 6:50 വയലും വീടും തിരുവനന്തപുരം റിലേ, 7:20 ഹൈ റേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ആഴ്ചയിൽ. തയ്യാറാക്കിയത് സുഹ്റ.

0: देशस्य ऐची नागोया मण्डले प्रवर्तमाने एशियाई क्रीडा महोत्सवे अद्य स्क्वैश स्पर्धायाम् अभयसिंह अनाहतसिंहभ्यां यथाक्रमं पुरुष महिला एकल वर्गयोः द्वे रजत पदके स्वायत्तीकृते। एतदतिरिच्य महिलानां 200 मीटर धावन प्रतियोगितायां हरिता भद्रा तृतीयं स्थानं प्राप्य कांस्य पदकम् अलभत। सम्प्रति भारतवर्षं 4 स्वर्ण 14 रजत 15 कांस्य पदकैः सह आहत्य 33 पदकानि सम्प्राप्य पदकतालिकायाम् 11 स्थानं भजते। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോളെ, ഇത് നിന്റെ പേരില്
3: തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
2: അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്,
4: ഇത് പൊന്നുമോളുടെ പേരില്.
5: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
6: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
2: അരുതാത്ത് പറയല്ലേ, എന്തത്?
7: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ 2 ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
10: ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ബട്ട് റിമൈൻ കമ്പാസിനേറ്റ്, ബി സക്സസ്ഫുൾ ബട്ട് റിമൈൻ കണക്റ്റഡ് ടു ദി സൊസൈറ്റി. യു ഓൾവേസ് ആസ് എ ഡോക്ടർ, ഐ നീഡ് നോട്ട് സേ ദിസ് ടു യു, ബട്ട് ആസ് എ ഡോക്ടർ യു ഷുഡ് സേ ദിസ് ടു എവരി വൺ, ദാറ്റ് നോ ടു ഡ്രഗ്സ്, ദാറ്റ് ഷുഡ് ബി യുവർ പ്രിൻസിപ്പൽ ഓഫ് യുവർ ലൈഫ്.
9: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിറാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138th പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ

0: ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: दो अक्टूबर है, पूज्य बापू की जयंती का दिन. बापू ने हमें जीवन के बहुत से मंत्र दिए, स्वच्छता भी उनमें से एक है. हम अक्सर अपने आसपास स्वच्छता से जुड़े अनेक प्रयासों को देखते हैं. ये प्रयास बहुत प्रेरक और उत्साह बढ़ाने वाले हैं.
0: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായ് വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പൊയിലിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധയിടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളിമെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ്

0: സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 296 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് നാളെ 10 വർഷം പൂർത്തിയാകുന്ന വിഷയം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. 10 വർഷം മുൻപ് 2016 സെപ്റ്റംബർ 28-ും 29-ും ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ നയം എത്രത്തോളം വ്യക്തമാണെന്ന് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. വർഷങ്ങളോളം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു അത്. ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നടപടികളിലൂടെ ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയാണ് ഭാരതം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു.
2: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കേക്ക് ചോട്ട് പർ പൂരി ദുനിയാക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി ക ഏക് നയ ഉദാഹരണ പ്രസ്തുത് കിയാ ഥാ. ബീതേ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാരാ ജവാബ് ദിയാ ജായേഗാ.
1: അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷിക വേളയിൽ ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ പൌരന്മാരുടെ കുടുംബങ്ങൾക്ക് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. മറ്റൊരു പ്രധാന വിഷയമായി രാജ്യത്ത് നടന്നുവരുന്ന സെൻസസ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുകയാണ്. രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ചിത്രം തയ്യാറാക്കാൻ എല്ലാ പൌരന്മാരുടെയും പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ ദേശ് കെ സഭി രാജ്യോം ഓർ കേന്ദ്ര ശാസിത പ്രദേശോം മേ ഇസ്കാ പെഹല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുക്കാ ഹൈ ആപ്കി സഹി ജാൻകാരി ആപ്കെ പരിവാർ കി സഹി ജാൻകാരി ദേശ് കെ ഭവിഷ്യ കി സഹി തസ്വീർ തയ്യാർ കർനേ മേ മദദ് കർതി ഹൈ.
1: വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക വേളയിൽ അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക സംഭാവനകൾ അനുസ്മരിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചതെന്നും രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന രാമക്ഷേത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1026 ഗസ്നെ സോമനാഥ ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഡേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഡേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: ഗുജറാത്ത് കെ ഹി മോഡേര മേ പ്രസിദ്ധ സൂര്യ മന്ദിർ പർ ഭി ഹംല ഹുവാ ഥാ ഉസേ തോഡാ ഗയാ ഥാ യാനി മോഡേര മന്ദിർ വിധ്വംസ് ക്യോ ഭി ഇസ് സാൽ 1000 സാൽ ഹുയേ ഹൈ ജബ്കി ഉസ് സമയ ഇസ് മന്ദിർ കോ ബനേ സിർഫ് ഏക് ഹി സാൽ ഹുയേ 1025 മേ ഇസ് മന്ദിർ കാ നിർമാണ രാജ ഭീംദേവ് നേ കരായാ ഥാ.
1: പൈതൃക സംരക്ഷണം, ഒക്ടോബർ 2 ശുചിത്വ ദിനം, ലഹരിക്കെതിരെയുള്ള നശാമുക്ത് യുവ അഭിയാൻ, കായികരംഗത്തെ ടാലന്റ് ഹണ്ട് എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ടായി. മഹാത്മാഗാന്ധി മുന്നോട്ടുവച്ച ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു.

0: ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: കുച്ചി ദിനോ ബാ 2 അക്ടൂബർ ഹെ പൂജ്യ ബാപ്പു കി ജയന്തി കാ ദിൻ. ബാപ്പുനെ ഹമേ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയേ ഹേ. സ്വച്ഛതാ ഭീ ഉൻമേ സേ ഏക ഹേ. ഹം അക്സർ अपने आसपास स्वच्छता से जुड़े अनेक प्रयासों को देखते हैं. ये प्रयास बहुत प्रेरक और उत्साह बढ़ाने वाले हैं. बापू के प्रति हमारी सबसे सुंदर श्रद्धांजलि भी स्वच्छता ही है.
0: ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: एक बहुत महत्वपूर्ण संकल्प लिया है. नशा मुक्ति का संदेश हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं. नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं.
0: നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ട് വയ്ക്കുകയാണ്. നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിന്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം എന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അറിയിച്ചു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജില്ല ഒരു ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം എടുത്തുകാട്ടി. നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിന്റേതായ ഏതെങ്കിലും സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചിലയിടത്ത് സവിശേഷമായ ഒരു പഴം, മറ്റൊരിടത്ത് പരമ്പരാഗത കല, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുമുണ്ടാകുമെന്നും വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണെന്നും പറഞ്ഞു. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണികളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ലോക വിപണികളിലേക്കും എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു.
1: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇനി വിശേഷതകൾ ആഗേ ബഢാനേ കാ അഭിയാൻ ഹൈ. ഹമാരേ ഗാവ് ഔർ ഛോട്ടേ ഷെഹറോ കീ പെഹ്ചാൻ सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे. इससे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
0: വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നാം ഒരിക്കലും മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കാൻ ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.

0: Ah, Gatsby Bunny.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മൃഗങ്ങളിലെ നിർജ്ജലീകരണം ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പ്രകൃതിയുടെ മധുരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത ഉൽപ്പന്നമാണ് തേൻ. രുചിക്കും പോഷകമൂല്യത്തിനും മാത്രമല്ല, ഗ്രാമീണ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് വരുമാന മാർഗം ഒരുക്കുന്നതിലും തേനും തേനീച്ച വളർത്തലും പ്രധാന പങ്കുവഹിക്കുന്നു. തേനീച്ച വളർത്തൽ എങ്ങനെ ആരംഭിക്കാം, തേനീച്ചക്കൂടുകളുടെ പരിപാലനം എങ്ങനെ നടത്താം, തേൻ എങ്ങനെ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാം, തേനുപയോഗിച്ച് നമുക്ക് എന്തെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, ഇതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം നമുക്ക് ഇന്ന് കേൾക്കാം. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
2: ഹരിതം ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ബി സുനിലാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം സാർ.
2: നമുക്കറിയാം കാർഷിക വിളവർദ്ധനത്തിനെ സഹായിക്കുന്നത് വഴി ലോകത്ത് തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തുകൊണ്ട് നമ്മൾ തേനീച്ചകളെ വളർത്തണം, അല്ലെങ്കിൽ തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രാധാന്യം, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം.
3: അതായത് നമുക്കത് ആലോചിച്ച് നോക്കുക, തേനീച്ചകൾ മാത്രമല്ല പരാഗണത്തെ സഹായിക്കുന്ന ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. ഇപ്പം ഷഡ്പദങ്ങൾ കൂടാതെ തന്നെ മറ്റു പറവകളുണ്ട്, പല ജീവജാലങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ അപേക്ഷിച്ച് തേനീച്ചകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേനീച്ചകളുടെ ശാരീരിക ഘടനയാണ്. ഇപ്പോൾ വണ്ടുകൾക്കോ തുമ്പികൾക്കോ പൂമ്പാറ്റകൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഇതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. പൂമ്പൊടി ശരീരത്തിലേക്ക് ശേഖരിച്ചെടുക്കാൻ അനായാസം കഴിയുന്നു എന്നുള്ളതാണ്.
2: അതിലെല്ലാം പറ്റി പിടിച്ചിരിക്കും
3: ശരീരത്തിൽ, രോമാവൃതമായ ശരീരത്തിൽ മുഴുവൻ ഈ പൂമ്പൊടി പറ്റി ഇരിക്കും. അപ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ ചെടിയുടെ ഒരു പെൺപൂവിലേക്ക് പോകുമ്പോൾ ഈ പരാഗണം നടത്താൻ അനായാസം കഴിയുന്നു. മറ്റിപ്പോൾ വണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടുകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഒരു സ്മൂത്താണ്. അപ്പോൾ അതിനകത്ത് ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ പറ്റിയിരുന്നാലും പറന്നു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തേനീച്ചക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളാണ് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് പരാഗണത്തിന് അഭംഗുരമായ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ലോകത്തുള്ള സർവ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, അതായത് കാർഷിക വൃത്തിയുള്ള രാജ്യങ്ങളിലൊക്കെ കാർഷിക ഉൽപ്പാദന വർധന ഉപാധിയായിട്ട് തേനീച്ചകളെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, തേനീച്ചകൾ അവര് അവയ്ക്ക് വേണ്ട ആഹാര പദാർത്ഥത്തോടൊപ്പം തന്നെ, ഇപ്പോൾ തേനും പൂമ്പൊടി എടുക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റംഗങ്ങൾക്കുമുള്ള ആഹാര പദാർത്ഥവും കൂടി ശേഖരിക്കുന്നു. കൂടാതെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ആവശ്യമായ ആഹാര പദാർത്ഥവും കൂടി ശേഖരിച്ച് സംസ്കരിച്ച് സംഭരിച്ച് സൂക്ഷിക്കുന്ന ഒരു ജീവജാലമാണ്. അതുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ പുഷ്പങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് പൂമ്പൊടി ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
2: നമ്മൾ പറയാറുണ്ട് തേനീച്ചകൾ ഒരു ദിവസം കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ടെന്ന്.
3: ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിലോമീറ്റർ പോകുകയല്ല, പോയിയും വന്നും പോയിയും വന്ന് നിൽക്കും. പോവുക, കുറച്ചു ദൂരം പോവുക.

0: എടുത്തുകൊണ്ട് വരിക, പൂമ്പടി എടുത്തുകൊണ്ട് വരിക. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് ചുറ്റുന്ന അത്രയും ദൂരം തന്നെ തേനീച്ചകൾ ഒരു കുറച്ച് തേൻ ശേഖരിക്കാൻ വേണ്ടി തന്നെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹരിതം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ മുടവൻ ശിവകുമാറാണ്.
1: ആ, ചോദിച്ചോളൂ ശിവകുമാർ. ബി സുനിൽ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: ആ ശിവകുമാറേ, പറഞ്ഞോളൂ.
2: സാറേ, ഈ കരിങ്കലിന്റെ ഇടയിൽ ഈ ചെറുതേനീച്ച കൂട് വെച്ചെങ്കിലും അത് എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ട് വിധത്തിൽ എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്കത് പൊളിച്ച് അതിൻ്റെ കൂട്, തേനീച്ചയുടെ പ്രൊപ്പോളിസും അതിനുള്ള കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം ഒരു പെട്ടിയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒന്ന്. രണ്ട്, ചെറുതേനീച്ച പിടിക്കുന്നുള്ള ഒരു ട്രാപ്പുണ്ട്, ഒരു ചെറിയ തേനീച്ച പെട്ടിയുണ്ട്, അതിൻ്റെ ചെറിയ ട്യൂബൊക്കെ ഉണ്ട്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ, ഒരു 6-7 മാസം കാലം അത് കണക്ട് ചെയ്ത് വെച്ചിരുന്നതിൽ തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെടുക, കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു തരും. ആ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര ഓഫീസിന് നമ്പറുണ്ട്, അത് ഞാനൊന്ന് പറയാം. 0479239565.
1: ഓക്കെ, ശിവകുമാർ വിളിച്ചത് വളരെ സന്തോഷം. നമ്മൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: യെസ്, ഈ പ്രത്യേകതകൾക്കൊണ്ട് ഈ പരാഗണത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവജാലം എന്നുള്ളതിനെ, അവരുടെ ഈ വലിയ പങ്ക് നമ്മുടെ കാർഷിക വിളകളെ ഉൽപ്പന്നവും, അതായത് ഭൂപ്രകൃതി സംരക്ഷിക്കുന്നതിന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവജാലം. അതാണ് തേനീച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു ആശയത്തിലേക്ക് ലോകം നീങ്ങുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴേ ഒരു തേനീച്ച വളർത്തലിന്റെ ഒരു അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്? താങ്കൾ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ.
0: ആ, ഇത് ഈ തേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ചെറുതേനീച്ച പോലുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, വലിയ തേനീച്ച, അതായത് ഇന്ത്യൻ തേനീച്ച പോലുള്ള ജീവ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ചയൊക്കെ വളർത്തുന്നതിന് നല്ലൊരു ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമുണ്ട്. 3 ദിന പരിശീലനമുണ്ട്. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞ വർഷം വരെയുള്ള നടന്നുകൊണ്ടിരുന്നു.
1: തേനീച്ച വളർത്തൽ പരിശീലനം ഒരേ ഒരു സ്ഥാപനം നമ്മുടെ കല്ലുമേൽ.
0: ആ, തേനീച്ച വളർത്തൽ കേന്ദ്രം വഴിയാണ്. വഴിയെങ്കിൽ നമ്മൾ ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തേനീച്ച പരിശീലനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ നേതൃത്വത്തിൽ അവിടെ പോയി, ഇപ്പം അവിടുത്തെ കൃഷി ഓഫീസർ ഒരു റിക്വസ്റ്റ് തരികയാണെങ്കിൽ, അവിടെ ഒരു 10-30 പേര് പരിശീലനത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചെയ്യാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ആരാണ് വിളിക്കുന്നത്?
3: ജയചന്ദ്രൻ, പാലക്കാട് നിന്നാണ്.
0: പറഞ്ഞോ ജയചന്ദ്രൻ.
3: തേനീച്ച കൂടി പിരിക്കുമ്പോൾ ഞാൻ 9 പക്കം കൂട് തുറന്നു റാണിസെല്ല് എടുക്കാൻ വേണ്ടിയിട്ട്, റാണിസെല്ല് എടുത്ത് മറ്റേ കൂടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്.
0: ശരി.
3: അപ്പൊ നോക്കുമ്പോ അതിലത്തെ ഒരു സെല്ല് വിരിഞ്ഞു, 9 പക്കം തന്നെ വിരിഞ്ഞു.
0: ശരി.
3: എന്നിട്ട് പോലും ഞാൻ മറ്റേ സെല്ലൊക്കെ മുറിച്ചിട്ട് മറ്റേ കൂട് കൂടെ പകർത്താൻ വേണ്ടി വെച്ചു. പക്ഷെ ആ സെല്ലിനെ മറ്റ് ഈച്ചകൾ നശിപ്പിച്ചിട്ടുണ്ടാവും.
0: അല്ല, അത് ഈ 9 ദിവസം എന്ന് പറയാൻ കാര്യം എന്താ? 7-8 ദിവസം തന്നെ.
3: ഞാൻ 8 ദിവസം വൈകുന്നേരത്താണ് മറ്റേ, വൈകുന്നേരത്ത്.
0: അല്ല, അത് നോക്കണ്ട കാര്യം. നമ്മൾ ഈ ധാരാളം ഈ തേനീച്ച ഉണ്ടായിരിക്കുകയും കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 8-ാം ദിവസമൊക്കെ ആകുമ്പോൾ ഇത് എമർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ 8-ാം ദിവസം തന്നെ ഇതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതിനും പിരിച്ച് വെച്ച കൂടുകളിലേക്ക് ഈ ക്യൂൻ സെൽസ് നൽകുന്നതിനൊക്കെ ശ്രമിക്കുന്നത്. 8 ദിവസമാണ് നമ്മൾ ഏറ്റവും അഭികാമ്യമായ ഒരു ദിവസം എന്ന് പറയാം. അത് ഈ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്യൂൻ
3: അറിയാമായിരുന്നു, പക്ഷേ എങ്ങനെ പറ്റി.
0: ആ സമയം
3: വൈകുന്നേരത്തെ പിരിച്ചു, ശനിയാഴ്ച രാവിലെ.
0: അല്ല, അത് നശിപ്പിക്കണമെന്നില്ല. ഒരു പക്ഷേ എല്ലാത്തിനും ഈ അനുകൂല സാഹചര്യങ്ങളാണ്. ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യൂൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന അമ്മ മഹാറാണിയെന്ന് നമ്മൾ പറയും സാധാരണ, അവരും പകുതിയോളം വരുന്ന, ഏകദേശം 50% വരുന്ന തേനീച്ചകളുമായിട്ട് ഒരു പൊത്തിലേക്ക് പോകും.
3: പോയിട്ടൊന്നുമില്ല,
0: പോയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ബാക്കി ചെയ്താണൊക്കെ ചെയ്യുന്ന തന്നെ കറക്റ്റ്. എന്തായാലും നമ്മൾ പിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 ദിവസം തന്നെയാണ്, 8-ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ കൂട് പരിശോധിക്കണം. അത് ശരി.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മള് വർഷത്തിലെ മുഴുവൻ സമയം നമുക്ക് തേൻ എടുക്കാനും അല്ലെങ്കിൽ തേനീച്ചകൾക്ക് ആഹാരം ലഭിക്കാൻ പൂമ്പടി കിട്ടാനും കിട്ടത്തില്ലല്ലോ. ഒരു പട്ടണി
0: കാലം.
1: അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ തേനീച്ചകൾക്ക് ആഹാരം പഞ്ചസാര ലായനി കൊടുക്കേണ്ടുന്ന സമയം, അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
0: നമ്മള് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ പരിശീലനം കൊടുക്കുന്ന ഒരു അടുത്ത കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ തേനീച്ചകളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് 3 കാലങ്ങളായിട്ടാണ് തേനീച്ചകൾ സംരക്ഷിക്കുന്നത്. 1, മഴക്കാല പരിചരണം എന്ന് പറയുന്നത്. മഴക്കാലം നമ്മൾ സാധാരണ നമ്മുടെ തുടങ്ങുന്നത് ഒരു മെയ് അവസാനത്തോടെ, അല്ലെങ്കിൽ മെയ്യോട് സ്റ്റാർട്ട് ചെയ്യും, മഴക്കാലമല്ല അതിൻ്റെ പഞ്ഞകാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയ്ക്കാവും. ജൂണോടുകൂടി നമുക്ക് മഴ വലിയ തോതിലുണ്ടാകും. അപ്പോൾ ആ കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ഓഗസ്റ്റിലൊക്കെ ചിങ്ങത്തിലൊക്കെ നല്ല മഴയുണ്ടായിരിക്കും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തേനീച്ച പരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായൊരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് പരിശീലനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ തേനീച്ചകളുടെ കൂട് ഉപേക്ഷിച്ച് പോക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴക്കാലത്ത് നമുക്ക് ആഹാര പദാർത്ഥം കൊടുക്കാൻ കഴിഞ്ഞ കൃത്രിമ ആഹാരം പഞ്ചസാര ലായനി കൊടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷേ തേനീച്ചക്ക് ആ സമയത്ത് പൂമ്പടിയും വളരെ കുറവാണ്, പൂമ്പടി ഇല്ലാത്തൊരു സമയമാണത്. മറ്റൊരു ഗുണമുള്ളത് എന്താന്ന് വെച്ചാൽ, തെങ്ങിൽ ധാരാളം പൂമ്പടി ഉണ്ടായിരിക്കും
1: മഴക്കാല സമയത്ത്.
0: മഴക്കാലം തെങ്ങിന് എല്ലായ്പ്പോഴും ഈ പൂങ്കുല ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമുള്ളൂ, അതുകൊണ്ട് പൂമ്പടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് മഴക്കാല പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെങ്ങും തോപ്പുകളിൽ തേനീച്ചകളെ സ്ഥാപിച്ചിരുന്നാൽ ഇതിൻ്റെ മഴക്കാലത്ത് ഈ തേൻ കൂടുപേക്ഷിച്ചു പോകുന്നതും ആഹാര പദാർത്ഥത്തിൻ്റെ ദൗർലഭ്യം മൂലം കൂടില്ലാതാകുന്നതും ഒക്കെ ഒഴിവാക്കാൻ പറ്റും.
1: നമ്മുടെ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: എന്റെ പേര് ഗണേശനാണ്.
1: ആ, എവിടെയെന്ന് വിളിക്കുന്നു?
4: കൊല്ലത്തുനിന്ന്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
4: സാർ, നമ്മളൊരു തേൻ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്.
0: ആ, ചോദിച്ചോളൂ.
4: നമ്മള് സാധാരണ കൺവെൻഷണൽ ഗ്രേഡിൽ തേൻ സംസ്കരിക്കുന്ന, അതായത് ഡബിൾ ബോയിൽ ചെയ്ത് സംസ്കരിക്കുന്നതാണോ, ഒരു ഹണി സംസ്കരണ യൂണിറ്റിൽ തേൻ സംസ്കരിച്ചെടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായി മാറുന്നത്?
0: ആ, അത് ഇപ്പം സാധാരണഗതിയിൽ കർഷകർ ചെയ്യുന്നൊരു കാര്യമാണ് ഡബിൾ ബോയിലിംഗ്. വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തേനിലേക്ക് കൊടുത്തുകൊണ്ട് തേൻ സംസ്കരിച്ചെടുക്കുന്നൊരു മാർഗം പഴയ കാലം തൊട്ട് ചെയ്തു വരുന്നതാണ്. അതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജലാംശം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ പ്രോസസ്സിലൂടെ നടക്കില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഈ ഇൻസെക്ട്സിൻ്റെ ബോഡി പാർട്സോ അല്ലെന്നുള്ള ബി വാക്സിൻ്റെ പാർട്ടിക്കിൾസോ പോളൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്താൽ എടുക്കുക. ഈ ചൂടായി കഴിയുമ്പം കുറച്ച് ഡൈലൂട്ട് ആവും, ഡെൻസിറ്റി വളരെ കൂടുതലാണല്ലോ തേനിന്. അപ്പോൾ ആ ചൂടായി കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പം നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള കുറേ അഴുക്കുകൾ മാറ്റിക്കളയാം എന്നുള്ളതല്ലാതെ ഇതിലെ ജലാംശം വലിയ തോതിലൊന്നും കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താൽ കഴിയില്ല. അവിടെയാണ് നമുക്കൊരു ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക രീതിയിൽ തേൻ സംസ്കരിക്കാനുള്ള ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് തേൻ സംസ്കരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അക്ബാർക്ക് പോലുള്ള അല്ലെങ്കിൽ FSSAI പോലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പോലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഹണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ പ്രധാനപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ജലാംശമാണോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ച കേരളത്തിൽ കിട്ടുന്ന തേനിൽ ഏകദേശം ജലാംശം 22, 23, 24 ഒക്കെ ആയിരിക്കും. അത് കുറയ്ക്കുകയും വേണം. അതിനാണ് നമ്മൾ ഈ മെഷീൻ സംസ്കരണം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആധുനിക മാർഗത്തിലുള്ള സംസ്കരണ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഉണ്ട്. മാവേലിക്കരയാണ് നമ്മുടെ ഹോർട്ടികോർപ്പിന്റെ തേൻ സംസ്കരണ യൂണിറ്റ് ഉള്ളത്. അതുവഴിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് തേൻ സംസ്കരിച്ച് പോകുന്നത് ഈ മാവേലിക്കരയുള്ള തേൻ സംസ്കരണ യൂണിറ്റ് വഴിയാണ്.
4: അവിടെ വിവിധ ഉൽപ്പന്നങ്ങൾ, അതായത് തേനിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒത്തിരി കിട്ടുന്നതായി ചക്കത്തേൻ.
0: ഉണ്ട്, തേൻ എന്നതൊരു വാല്യൂ അഡീഷൻ യൂണിറ്റ് തന്നെ ഉണ്ട്. ഈ തേനും മറ്റും നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു അത്യാധുനിക നൂതന ടെക്നോളജി കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹോർട്ടികോർപ്പ്. ചക്കയും മാങ്ങയും പൈനാപ്പിളും ഒക്കെ നമുക്ക് തേനിൽ സംസ്കരിച്ചെടുക്കുന്ന ഒരു ഇൻഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന, അതിനാവശ്യമായ ഇക്വിപ്മെന്റ്സും മാവേലിക്കര ഉണ്ട്.
4: ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ എടുക്കുന്നതിനോ ഉള്ള?
0: ആ, തീർച്ചയായിട്ടും. അതിന് അതിൻ്റെ അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
1: ഓക്കെ ഗണേഷ്, വിളിച്ചൊരു സന്തോഷം. ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ തേൻ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗിച്ചിട്ടുള്ള സംസ്കരണം. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം സാധാരണ ഒരു കർഷകന് അദ്ദേഹം ശേഖരിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന തേന് അവിടെ കൊണ്ടുവന്ന് ആ ആധുനിക രീതിയിൽ സംസ്കരിച്ച് എടുക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കേരളത്തിലുള്ള കർഷകരെ ഈ മേഖലയിലുള്ള, അതായത് ഈ നമ്മുടെ തെക്കൻ മേഖലയിലുള്ള മിക്കവാറും എല്ലാ തേനീച്ച കർഷകരും, വലിയ തോതിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം തേൻ സംസ്കരിക്കുന്നത് മാവേലിക്കര കൊണ്ടുവന്ന് തന്നെയാണ് സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 1 kg ന് 13 രൂപയാണ് ഈടാക്കുന്നത് ഈ സംസ്കരിച്ച് കൊടുക്കുന്നതിന്. അപ്പോൾ 100 kg സംസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോസ് ഉണ്ടാവും. ഈ മോയ്സ്ചർ റിഡക്ഷൻ വരുമ്പോൾ കുറച്ച് കുറവുണ്ടായാലും, ഒപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കുകൾ മാറിക്കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാലും അത് വളരെ സന്തോഷകരമായി അവർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്.
1: തെക്കൻ മേഖലകൾ മാത്രമേ ഉള്ളൂ,
0: വടക്കോട്ടൊക്കെ വയനാട് നിന്നൊക്കെ വരുന്നുണ്ട്.
1: വരുന്നുണ്ട്. ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളു പ്രവർത്തനക്ഷമമായിട്ടുള്ളത്.
0: അല്ലല്ല, പിന്നെ ഈ പല പ്രൈവറ്റ് ഫേംസിനും ഉണ്ട്, കോഴിക്കോടൊക്കെ ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എഫ് പി ഒക്കെ വയനാടുള്ള അവരൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്.
1: അപ്പൊ ഈ തേൻ സംസ്കരണം സംഭരണം അതുപോലെ തന്നെ ഇത് പാക്കിങ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ഇത് തേൻ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അതിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഈ
0: കണ്ടെയ്നേഴ്സ്
1: ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എത്ര വർഷം കേടുകൂടാതിരിക്കും, അതുപോലെ അതിന് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്?
0: ആരോഗ്യത്തിന് ഹാനികരമാണ്. കാര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കും ഉണ്ട്, ഉപയോഗിച്ചുകൂടാത്ത പ്ലാസ്റ്റിക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ പരസ്പരം ശ്രദ്ധിക്കാറില്ല, ഇത് കഴിയുന്നതാണോ കഴിയാത്തതാണോ. ഇപ്പോൾ ഉണ്ടെ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പക്ഷേ ദീർഘനാൾ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ഇതിന് ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, ഇത് മൂന്നാണ് പ്രധാനമായിട്ടും തേൻ സംഭരിക്കാൻ കഴിയുന്ന. സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 304 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനോടുകൂടിയുള്ള സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് തേൻ ഏതിൽ സംഭരിച്ച് വെക്കണമെന്നുള്ള. പഴയ കാലത്ത് നമ്മൾ ഭരണികളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അധികം ഇതിൽ നിന്ന് കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്
1: ഏറ്റവും ഉത്തമം ഏതാണ്?
0: ഇപ്പം എപ്പോഴും സ്റ്റീലാണ്, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എപ്പോഴും സ്റ്റീലാണ് നല്ലത്. നമുക്ക് ചെറിയ തുള്ളി റീറ്റെയിൽ സെയിലിനൊക്കെ ഉപയോഗിക്കുന്ന 1 കിലോ 1.5 കിലോഗ്രാം ഒക്കെയാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിക്കാം.
1: നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പം ഹോർട്ടിക്കോർപ്പ് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ തേനീച്ച വളർത്തലിനുള്ള പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ?
0: അതുകൊണ്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്ന പോളിനേഷൻ സപ്പോർട്ട് ത്രൂ ബീ കീപ്പിംഗ് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് നമുക്ക് ഒരു 40% സബ്സിഡിയിൽ തേനീച്ച കോളനികൾ അനുബന്ധ ഉപകരണങ്ങളും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നടക്കുന്ന ഒരു മേജർ SHM ഒരു മേജർ പ്രോജക്റ്റാണത്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതിൻ്റെ എങ്ങനെയാണ് കർഷകർ ഇതിന് വേണ്ടിയിട്ട്?
0: കർഷകർ സമീപിക്കേണ്ടത്, കർഷകരെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം അവർ കർഷകർ തന്നെ ഫില്ല് ചെയ്ത് സ്ഥലത്തെ അവരുടെ ആരാണോ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഭവനിൽ കൊടുത്തത് റെക്കമെൻഡ് ചെയ്ത് ഹോർട്ടിക്കോർപ്പിൽ തരുന്നവർക്കാണ് കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ ഇന്ത്യൻ തേനീച്ച, നമ്മൾ വളർത്തുന്ന തേനീച്ചയ്ക്കാണ് ഈ പരിശീലനം ഒരു അനിവാര്യമായ ഘടകമായതുകൊണ്ട് പരിശീലനം സിദ്ധിച്ചവർക്കാണ് ഇത് കൊടുക്കുക.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ആ നമസ്കാരം, എന്റെ പേര് ശിവകുമാർ, ഞാൻ വിളിക്കുന്നത് പള്ളിപ്പുറത്തു നിന്നാണ്.
1: ഓക്കെ,
5: അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, നമ്മുടെ വീടിനടുത്തൊരു തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതില് ഒരു 2-3 വർഷമായിട്ട് ഒരു 10-15 അടി മുകളിലായിട്ട് ഒരു പൊത്തുണ്ട്. ആ പൊത്തില് തേനീച്ചകളുണ്ട്. അപ്പൊ ഇത് മുറിക്കുന്നത് നമുക്കൊരു പ്രശ്നമായിരിക്കും. അപ്പൊ അത് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൂട് വെച്ചിട്ട് അതിനെ ആകർഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാരണം തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് കുറച്ച് പച്ച 1-2 ഓല മാത്രമേ ഉള്ളൂ.
0: സാറേ, അതിന് എന്ത് അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ ഈ 15 അടി പൊക്കത്തിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ?
5: അല്ല, മരത്തിന് അടുത്തേക്ക് എത്താം, പക്ഷേ അത് ഹൈറ്റിലാണല്ലോ.
0: അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പൊത്ത് ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇതിനെ എടുത്ത് കൂട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. പിന്നെ വളരെ സാവകാശം, അതായത് വൈകുന്നേരത്തെ അങ്ങനും വളരെ സാവകാശം കയറക്ക് കെട്ടി ഇങ്ങനെ മറിച്ചിടാതെ കെട്ടി പതുക്കെ ഇറക്കി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് കിട്ടുവാണെങ്കിൽ ഈ ചെറുതായിട്ട് ഈ പൊളിച്ചിട്ട് തേനീച്ച എടുത്ത് നമുക്ക് കൂടുതലേക്ക് മാറ്റാൻ പറ്റും. അതായത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്.
1: തെങ്ങ് നിലനിർത്തിക്കൊണ്ട് തന്നെ
0: പാടായിരിക്കും. ഒന്ന് തെങ്ങിന്റെ പൊത്ത് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളത്, അത് നമുക്ക് അത്ര പെട്ടെന്ന് വെച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി. താഴെ വന്നു കഴിഞ്ഞാൽ ഉച്ച സ്ഥലമൊക്കെ വെച്ച് കട്ടി ചെയ്ത് എടുക്കാം. ഓക്കെ
1: ഓക്കെ, വിളിച്ചത് സന്തോഷം.
6: തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടിക്കോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ബി സുനിലുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഇതിന്റെ അവസാനത്തെ ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലുംവീടും പരിപാടിയിൽ കേൾക്കാം. പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗങ്ങളിലെ നിർജ്ജലീകരണം ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഉത്തരം, നിർജ്ജലീകരണമുള്ള മൃഗങ്ങളുടെ കണ്ണ് നന്നായി കുഴിഞ്ഞിരിക്കും. കൂടാതെ നിർജ്ജലീകരണമുള്ള മൃഗങ്ങളിൽ തൊലി പിടിക്കുന്നയിടത്ത് തന്നെ നിൽക്കും, അതായത് തൊലിയുടെ ഇലാസ്തികത നഷ്ടമാകും. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
7: വയലും വീടും സമാപിക്കുന്നു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹൈറേഞ്ച് വൃത്താന്തം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങളും പ്രവർത്തന പുരോഗതിയും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ജോലികൾ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തീർത്ഥാടകർ കടന്നുപോകുന്ന പുല്ലുമേട്, ഉപ്പുപാറ, വള്ളക്കടവ്, കുമളി, സത്രം, പരുത്തുംപാറ, പാഞ്ചാലിമേട്, മുക്കുഴി തുടങ്ങിയ പ്രധാന ഇടത്താവളങ്ങളിലും കാനനപാതകളിലും കുടിവെള്ളം, വെളിച്ചം, ആരോഗ്യ സേവനങ്ങൾ, റോഡ് സുരക്ഷ, ഗതാഗത ക്രമീകരണങ്ങൾ എന്നിവ കുറ്റമറ്റ രീതിയിൽ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി, ആരോഗ്യം വാട്ടർ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, KSRTC, ഫയർ ആൻഡ് റെസ്ക്യൂ, മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ്, ഫുഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. പ്രധാന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും. തീർത്ഥാടന പാതകളുടെ അറ്റകുറ്റപ്പണികളും കാടുവെട്ടിത്തെളിക്കലും അടിയന്തരമായി പൂർത്തിയാക്കും. അപകട മേഖലയായ വളഞ്ഞങ്ങാനത്ത് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. റോഡുകളിൽ തമിഴ് അടക്കം വിവിധ ഭാഷകളിലുള്ള സൂചനാ ദിശാബോർഡുകൾ, റിഫ്ലക്ടറുകൾ, ബാരിക്കോഡുകൾ, റെഡ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കും. കുമളി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കും. KSRTC ആവശ്യാനുസരണം സർവീസുകൾ നടത്തുകയും കുമളിയിൽ ഫെസിലിറ്റി സെൻ്റർ ആരംഭിക്കുകയും ചെയ്യും. തീർത്ഥാടന പാതയിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. വാട്ടർ അതോറിറ്റി ഉപ്പുപാറ മുതൽ കോഴിക്കാനം വരെയും പാഞ്ചാലിമേട്, പരുന്തുംപാറ, മ്ലാപ്പാറ എന്നിവിടങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും. ശുചിത്വ ഭാരത മിഷൻ്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇ ടോയ്ലറ്റുകൾ, വേസ്റ്റ് ബിന്നുകൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രത്യേക സ്ക്വാഡുകൾ എന്നിവ ക്രമീകരിക്കും. ഭക്ഷ്യസാധനങ്ങളുടെ അളവ്, തൂക്കം, വില നിലവാരം, ഗുണനിലവാരം എന്നിവ പരിശോധിക്കാൻ റവന്യൂ, ഫുഡ് സേഫ്റ്റി, ലീഗൽ, മെട്രോളജി വകുപ്പുകൾ ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. ഏകീകരിച്ച വിലപ്പരപ്പട്ടിക 4 ഭാഷകളിൽ പ്രദർശിപ്പിക്കുകയും എല്ലാ കടകളിലും ടോൾ ഫ്രീ നമ്പർ വ്യക്തമാക്കുകയും ചെയ്യും. കാനനപാതയിലെ 14 കിലോമീറ്റർ ഭാഗത്ത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സേഫ്റ്റി ഓഡിറ്റ് നടത്തും. ഇടത്താവളങ്ങളിലും കുമളി കമ്പമെട്ട് ചെക്ക് പോസ്റ്റുകളിലും എക്സൈസിൻ്റെ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കും. വാലടിയിലും സത്രത്തിലും ആരോഗ്യ വകുപ്പ് മെഡിക്കൽ പരിശോധനാ സൗകര്യം ഏർപ്പെടുത്തും. ഒലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലെ പാനീയങ്ങളും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും നിരോധിക്കും. യോഗത്തിൽ ADM മിനി കെ ജോൺ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നാസിം, RDOS ശുചിത്വ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 2 മുതൽ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് മുന്നോടിയായി ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. ഒക്ടോബർ 2-3 തീയതികളിൽ തൊടുപുഴ ന്യൂമൻ കോളേജിൽ വെച്ചാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോ കൂടിയ എത്തുന്ന 2 പേർക്ക് വീതവും ക്വിസ് മത്സരത്തിന് 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും പങ്കെടുക്കാം. ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരാർത്ഥികളെ കോളേജ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ പെൻസിൽ ഡ്രോയിങ്, LP UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം, വാട്ടർ കളർ പെയിൻറ്റിങ്, LP UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം, ലൈവ് മോഡലിംഗ് HS വിഭാഗം മാത്രം, ഉപന്യാസം മലയാളം തമിഴ് ഹൈസ്കൂൾ കോളേജ് വിഭാഗം എന്നീ മത്സരങ്ങൾ ഒക്ടോബർ 2-നും ക്യുസ് UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം പ്രസംഗം മലയാളം തമിഴ് ഹൈസ്കൂൾ കോളേജ് വിഭാഗം എന്നീ മത്സരങ്ങൾ ഒക്ടോബർ 3-നും നടത്തും. ഇതുകൂടാതെ പൊതുവിഭാഗങ്ങൾക്കായും വനംവകുപ്പ് ജീവനക്കാർക്കായും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, കളർ, വൈൽഡ് ലൈഫ് പോസ്റ്റർ ഡിസൈനിങ്, വൈൽഡ് ലൈഫ് ഷോർട്സ് ഫിലിം, വൈൽഡ് ലൈഫ് യാത്രാവിവരണം, മലയാളം ഇംഗ്ലീഷ്, വൈൽഡ് ലൈഫ് റീൽസ് ഇനങ്ങളിലും മത്സരങ്ങൾ നടത്തും. സംസ്ഥാനതലത്തിൽ വിധി നിർണ്ണയിക്കുന്ന ഈ മത്സര ഇനങ്ങൾക്കുള്ള എൻട്രികൾ വനംവകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.forestkerala.gov.in ലൂടെ നേരിട്ട് സമർപ്പിക്കാം. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 49 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 35:12. ഇടുക്കി ആഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുഹ്റ.
1: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ട് അപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: പ്രകൃതിക്ഷോഭം, ദുരന്തബാധിതർക്ക് സമഗ്ര സഹായ പദ്ധതി പ്രഖ്യാപിക്കും മന്ത്രി അനൂപ് ജേക്കബ്. ഇടുക്കി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമായ സമഗ്ര സഹായ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. വട്ടവട, കോട്ടക്കമ്പൂർ ഉൾപ്പെടെ മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുടെ വികസനത്തിന് സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് വികസനം, ചികിത്സാ സഹായം, കാർഷിക മേഖലയുടെ വികസനം തുടങ്ങി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. വട്ടവടയിലുണ്ടായ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം വിതരണം ചെയ്തു. നഷ്ടപരിഹാരം പിന്നീട് പ്രഖ്യാപിക്കും. പരുക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മണ്ണിടിയാതിരിക്കാനുള്ള മുൻകരുതലുകൾ കരാറുകാരും ദേശീയപാത അതോറിറ്റിയും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണെടുക്കുന്ന സാഹചര്യം അപകടത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഗൗരവമായി പരിശോധിക്കും. ഇത് സംബന്ധിച്ച് പ്രോജക്ട് ഡയറക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. ഗതാഗത തടസ്സമില്ലാത്ത വിധം നിർമ്മാണ സാമഗ്രികൾ ക്രമീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുന്നൊരുക്കം നടത്തുന്നതിനായി ദുരന്ത നിവാരണ സേന, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സേനാ വിഭാഗങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ദേവികുളം സബ് കളക്ടർ വി എം ആര്യ, വട്ടവട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യരാജ്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ്, വട്ടവട ഗ്രാമപഞ്ചായത്ത് അംഗം അളകരാജ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വീടും ഭൂമിയും നഷ്ടമായവരെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കും മന്ത്രി അനൂപ് ജേക്കബ്. അടിമാലി പഞ്ചായത്തിലെ ഉരുൾപൊട്ടലുണ്ടായ പഴമ്പിളിച്ചാൽ പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മന്ത്രി അനൂപ് ജേക്കബും സംഘവും സന്ദർശിച്ചു. വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. കൃഷിനാശം കണക്കാക്കി നഷ്ടപരിഹാരം നൽകും. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കും. പ്രദേശത്തെ വീടുകൾ തുടർന്നും വാസയോഗ്യമാണോ എന്ന് പഠിച്ച് വിദഗ്ധ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ 2 വീടുകൾ പൂർണ്ണമായി നശിക്കുകയും വാഹനങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദമായ അവലോകനം പിന്നീട് നടക്കുമെന്നും ദുരിതത്തിനിരയായവർക്ക് സർക്കാരിൽ നിന്ന് സഹായധനം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
3: ഇവിടെ പഴമ്പള്ളിച്ചാലില് ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഞാൻ വരികയുണ്ടായി. ഇവിടെ ക്യാമ്പ് സന്ദർശിച്ചു. കുട്ടികളടക്കം ക്യാമ്പിലുണ്ട്. സ്ത്രീകളും മുതിർന്നവരുമുണ്ട്. അവർക്കുള്ള വിവിധ ക്രമീകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തും ഒപ്പം തന്നെ ജനപ്രതിനിധികളും റവന്യൂ ഡിപ്പാർട്ട്മെന്റെല്ലാം ചേർന്ന് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് 2 വീടുകൾ പരിപൂർണമായും പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ 2 വീടുകൾക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ചെളി അടിച്ചു കയറിയിരിക്കുകയാണ്. അനവധി വാഹനങ്ങൾ മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്ത് ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. അത്ര അപകടകരമായ സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന 2 വീടുകൾ അതിന് പകരമായിട്ടുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. ഒപ്പം തന്നെ ഇവിടെ ഉള്ളവരെ, ഇവിടെ വന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പരാതി പറഞ്ഞത് ഇവിടെ ഒരു ഡേഞ്ചറസ് സോണാണ്, അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ നിലയിൽ ഉള്ള പരിശോധന നടത്തും. ഇപ്പോൾ പോയിരിക്കുന്ന 2 വീടുകളിൽ പരിപൂർണമായിട്ടും അവരെ മാറ്റി സ്ഥാപിച്ച് അതിനുള്ള മറ്റ് വീടിനുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായും സർക്കാർ തലത്തിലുണ്ടാകും, ഭൂമി ഉൾപ്പെടെ. പിന്നെ ഇവിടെ ഈ നാശമുണ്ടായിരിക്കുന്ന വീടുകളുടെ തോതനുസരിച്ച് അതിന്റെ നഷ്ടപരിഹാരം എടുക്കും. ഒപ്പം തന്നെ ഇവിടെ ഇനിയും വലിയ കല്ലും അപകടകരമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വാസയോഗ്യമായി എന്ന് ഇനി പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ റവന്യൂ പ്രത്യേകമായി നോക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി കണക്കാക്കി അതിനുവേണ്ടുള്ള ബദൽ നടപടികൾ സർക്കാർ തലത്തിൽ ആലോചിച്ച് സ്വീകരിക്കുന്നതായിരിക്കും. കൃഷിക്കുണ്ടായ നാശനഷ്ടത്തെ സംബന്ധിച്ച് കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വന്നെടുക്കും. ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അപകടമുണ്ടായതിന്റേതായ പ്രതിസന്ധികൾ ഇപ്പോഴുണ്ട്. ജില്ലയിലെ 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതും ഞാൻ അടിമാലി ആശുപത്രിയിൽ ചെന്ന് അവരെ കണ്ട് മൃതശരീരം ആദരാഞ്ജലി അർപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. എന്തായാലും ഒപ്പം തന്നെ ബാക്കി എല്ലാ മുന്നൊരുക്കങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഫയർഫോഴ്സും ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിനോടനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ട്രാഫിക് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ ഈ വഴിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്.

0: മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. വട്ടവട കൊട്ടക്കമ്പൂരിൽ ഷെഡ് തകർന്ന് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ മന്ത്രി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വട്ടവടയിൽ നിന്നെത്തിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. റോഡ് വികസനം, ചികിത്സാ സൗകര്യം, കാർഷിക മേഖലയുടെ വികസനം തുടങ്ങി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ദേവികുളം സബ് കളക്ടർ വി എം ആര്യ, വട്ടവട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യരാജ്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ്, വട്ടവട ഗ്രാമപഞ്ചായത്ത് അംഗം അളകരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടയത്തിനുവേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ഇനിയുണ്ടാവില്ല, മന്ത്രി എ പി അനിൽകുമാർ. 100-ദിന കർമ്മ പരിപാടിയിലുൾപ്പെടുത്തി സംസ്ഥാനത്ത് 7,000 പട്ടയം വിതരണം ചെയ്യാനായത് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെറുതോണിയിൽ നടന്ന ഇടുക്കി ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ടെ പട്ടയ വിതരണം കൂടി കഴിയുമ്പോൾ ഇത് 10,000-ൽ അധികമാകും. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി നൽകുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. പട്ടയത്തിനുവേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ ഇനിയുണ്ടാവില്ല. എത്രയും വേഗം ജനങ്ങൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടിയുണ്ടാകും. ഇടുക്കിയിലെ കാര്യങ്ങളോട് വളരെ അനുകമ്പപൂർണമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 30-നകം പുതുക്കിയ കുത്തകപ്പാട്ട നിരക്ക് ഉൾപ്പെടുത്തിയ ഉത്തരവിറങ്ങും. അടുത്ത മാസം മുതൽ കുത്തകപ്പാട്ടവുമായി ബന്ധപ്പെട്ട നികുതി അടയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. നിർമ്മാണ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളും നിയമ നടപടികളും ഉണ്ടാകും. ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ വില്ലേജ് അടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കേണ്ട നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പൈനാവിൽ ഒരു ടൗൺഷിപ്പ് എന്നുള്ള ഏറെക്കാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം 100-ദിന കർമ്മ പരിപാടികളിൽ പ്രഖ്യാപിച്ച് ആ 100-ദിന കർമ്മ പരിപാടികളുടെ പൂർത്തീകരണത്തിന്റെ പാതയിൽ വിവിധ വകുപ്പുകളിലായി 540-ഓളം പദ്ധതികളാണ് ഗവൺമെന്റ് ഈ 100-ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ചത്. റവന്യൂ വകുപ്പ് ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിച്ച പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലൊന്നാണ് പരമാവധി പട്ടയങ്ങൾ 100 ദിവസത്തിനകം കൊടുക്കുക എന്നത്. 100 ദിവസം കൊണ്ട് 5,000 പട്ടയം കൊടുക്കുവാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. ഇന്ന് മലപ്പുറവും തൃശൂർ അതുപോലെ കോഴിക്കോടും കണ്ണൂരും കഴിഞ്ഞ് ഇടുക്കിയിൽ പട്ടയമേള നടത്തുന്നു. പ്രഖ്യാപിച്ച 5,000 പട്ടയം എന്നുള്ളത് ഇതിനകം തന്നെ 7,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. പാലക്കാട് പട്ടയവിതരണം പൂർത്തീകരിക്കുന്നതോടുകൂടി 10,000-ൽ അധികം പട്ടയങ്ങൾ ഈ 100 ദിവസം കൊണ്ട് റവന്യൂ വകുപ്പ് നൽകുമെന്നുള്ള സന്തോഷവിവരം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമിയുടെ തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 2.5 ലക്ഷത്തോളം അപേക്ഷകളാണ് തരംമാറ്റത്തിന് വേണ്ടി വിവിധ ഓഫീസുകളിൽ കിട്ടിയത്. ഞങ്ങൾ 100-ദിന കർമ്മ പരിപാടിയിൽ 25,000-ത്തോളം ഇത്തരം അപേക്ഷകൾ തീർപ്പാക്കും എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, 100 ദിനം പൂർത്തീകരിക്കുമ്പോൾ 50,000-ത്തോളം തരംമാറ്റം തീർപ്പാക്കാൻ കഴിയും. ഈ രണ്ട് കാര്യത്തിലും 100 ദിവസം 100%-ത്തിലധികം വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ സുതാര്യമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യം അത് നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്.
0: റോയി കെ പൗലോസ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ചീഫ് വിപ്പ് അപ്പൂജോൺ ജോസഫ്, ഡീൻ കുര്യാക്കോസ് എം പി, എം എൽ എമാരായ സേനാപതി വേണു, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, എഫ് രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, ദേവികുളം സബ് കളക്ടർ വി എം ആര്യ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കിയുടെ പ്രശ്നം.

0: പ്രശ്നങ്ങൾക്ക് മുഖ്യ പരിഗണന. മുഖ്യമന്ത്രി. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും. തടസ്സങ്ങളില്ലാത്ത 5000 പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യും. പട്ടയവുമായി ബന്ധപ്പെട്ട് തടസ്സമായി നിൽക്കുന്ന സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളിൽ അനുകൂല തീരുമാനങ്ങളുണ്ടാക്കാൻ താൻ നേരിട്ടിടപെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളിൽ 60% കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ പരിഹരിക്കാനാവുന്ന വിഷയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സമയബന്ധിതമായി അവ തീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സർവേ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കൂടുതൽ ജീവനക്കാരെയും വാഹനമടക്കമുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കും. ഭൂമി കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി തന്നെയാണ് കാണുന്നത്. കയ്യേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ല. കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കും. ചെയിൻ 3 മേഖലയിലെ പട്ടയം നൽകുന്നത് സംബന്ധിച്ച് തടസ്സങ്ങൾ നീക്കാൻ KSEBയുമായി ചർച്ച നടത്തും. കുണ്ടള സാൻഡോസ് പ്രദേശത്തെ 222 തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് KDH ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. ഉപയോഗിക്കാതെ കിടക്കുന്ന തോട്ടങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ലീഗൽ സ്ക്രൂട്ടിനി കൂടി നമുക്ക് നടത്തേണ്ടി വരും. അത് കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-15% ഇഷ്യൂസ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ചർച്ച ചെയ്ത 2-3 ഇഷ്യൂസുകളിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളു. അത് നമുക്ക് അതിന്റെ മീതി ഒരു പരിശോധന നടത്താം. ഇനിയുള്ളത് നമ്മളൊരു ടൈം ഫ്രെയിം നമ്മൾ നിശ്ചയിച്ചിട്ട് ഒരു കലണ്ടർ നമ്മളാണ് ഓരോ വിഷയത്തിലും. നമ്മള് ഒരു മാസത്തിനകം ജോയിന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 31-ാമത്തെ ദിവസം ഫോൺ വരും ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നതിന്റെ. അതായത് ഇതിനെല്ലാം ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. 1, 2, 3 എന്ന് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയവും എന്നിട്ടിപ്പോ പറഞ്ഞല്ലോ 30 ജോയിന്റ് വെരിഫിക്കേഷൻ വന്നു പറഞ്ഞു. പഴയതുപോലെ അല്ല, 31-ാമത്തെ ദിവസം കളക്ടർക്ക് ഫോൺ വരും ജോയിന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത്രയും ഫോളോ അപ്പ് ഉണ്ടാവും. അവിടെ ഈ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രയോറിറ്റിയിലുള്ള വിഷയങ്ങളാണ്. ഒരുപാട് വർഷങ്ങളായി കൂടിപ്പഴിഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന വിഷയം. അതിന് നമുക്ക് പരമാവധി നമുക്ക് ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പരിഹാരം ഉണ്ടാകാം. പിന്നെ ഇതിലെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ വിധി, ഹൈക്കോടതി വിധി. അത് ഞാൻ നേരിട്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടി ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വെക്കേറ്റ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്താം. അത് നടത്തിയാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 60-70% ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങളിൽ ഇതൊന്നും ബാധകമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എത്ര പട്ടയകളും നമുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു 5000 പട്ടയത്തോളം കൊടുക്കാൻ ഒരു തടസ്സമില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് എന്നത്തേക്ക് മുമ്പ് 5000 പട്ടയം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊടുക്കാം. ബാക്കി ഓരോ സിംഗിൾ ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഈ ജില്ലയിലെ ഓരോ ഇപ്പൊ പറഞ്ഞ ഓരോ സിംഗിൾ ഇഷ്യൂ ഓരോ കലണ്ടറാക്കി ഓരോ ഇഷ്യൂവിന്റെ പുറത്ത് എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ജോയിന്റ് വെരിഫിക്കേഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യും. ബാക്കികൾ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളൊന്നും ഗൗരവമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം. അടുത്ത ഒരു റൗണ്ട് വരുമ്പോൾ ഈ ഭൂമി പ്രശ്നങ്ങളല്ലാത്ത ബാക്കി വിഷയങ്ങൾ, ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ ഞങ്ങൾ അത് സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ വിഷയം ഉൾപ്പെടെ, ഇപ്പൊ ടൗൺഷിപ്പിന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഈ ടൂറിസത്തിന്റെ നിയന്ത്രണത്തിൽ കുറച്ച് കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ തന്നെ അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. വല്ലാതെ പിന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ ചിന്നകനാലിലെ ഇഷ്യൂ വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ അവരുടെ ഭാഗത്തു നിന്ന് അതിന്റെ അകത്ത് ഉണ്ടാവും. അവരത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോഡേൺ ഇതനുസരിച്ച് കൂടിയുള്ള സംഭവങ്ങളുണ്ട്. അതും നമ്മൾ വോച്ച് ചെയ്ത് ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ 4 പേര് മരിക്കാനിടയായ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള സ്ഥലത്തുള്ള പരിഹാരം ഉണ്ടാകുന്ന നടപടി സ്വീകരിക്കും. പ്രത്യേകമായ ശ്രദ്ധയും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് കുറവുകളെ പറ്റി പറഞ്ഞ് വണ്ടി മറ്റു കാര്യങ്ങൾ സൗകര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യം എല്ലാം പറഞ്ഞു. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ കൂടുതൽ സ്റ്റാഫിനെ കൂടെ നിയമിക്കുന്ന കാര്യം അതിന്റെ കാര്യത്തിൽ സർവേസിന്റെ കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാം. വാഹനങ്ങൾ, നിങ്ങൾക്ക് വാഹനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ വിഷമം വരും. അതായത് നമുക്കത് പ്രത്യേകിച്ച് ഞാൻ റവന്യൂ സെക്രട്ടറിയോട് പറഞ്ഞു സബ്മിറ്റ് ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് ഇവിടത്തേക്ക് നമുക്ക് അനുവദിക്കും. പുതിയ വണ്ടി തന്നെ കൊടുക്കാം. ഒരു വർഷം രണ്ട് മന്ത്രിമാരും എന്റെ ഇടുക്കിയുടെ ചാർജുള്ള മന്ത്രിയും

0: സ്പോർട്സ് മത്സരം വളരെ ലിബറലായിട്ട് അതങ്ങനെയുള്ള ഇതൊന്നും കുറെ കൂടെ ഈ ജില്ലയുടെ കാര്യത്തിൽ ലിബറലായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. ചീഫും മറ്റ് എം എൽ എമാരും എല്ലാവരും പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. ഞാൻ പറയുന്ന ഒന്നും കൂടി പറയുന്നു, നമ്മൾ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം, റിസൾട്ട് ഉണ്ടാക്കണം. എന്നും എങ്ങനെ ഇരുന്ന് ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ സങ്കടം പറയുന്ന സ്ഥിതി വരരുത്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: യോഗത്തിൽ മന്ത്രിമാരായ അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, ഡീൻ കുര്യാക്കോസ് എം പി, എം എൽ എമാരായ റോയി കെ പൌലോസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, എഫ് രാജ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, വിവിധ വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങളുടെ കണക്കെടുക്കുവാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. ഓരോ വകുപ്പുകളും തങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥ സംബന്ധിച്ച വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കി സമർപ്പിക്കാനും വകുപ്പ് മേധാവികൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഉപയോഗശൂന്യമായി കിടക്കുന്ന മുറികളും ഓഫീസ് കെട്ടിടങ്ങളും അറ്റകുറ്റപ്പണി നടത്തി സർക്കാർ ഓഫീസുകളോ സർക്കാർ ജീവനക്കാർക്കുള്ള താമസ സൗകര്യം ഒരുക്കുകയോ ആണ് ലക്ഷ്യം. ആരോഗ്യവകുപ്പിന് മുൻഗണന നൽകിയാകും താമസ സൗകര്യങ്ങൾ ഒരുക്കുക. ആശുപത്രികളുടെ സമീപത്ത് ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും താമസ സൗകര്യം ഏർപ്പെടുത്തുന്നതിനാണിത്. ആനയിറങ്കൽ ജലാശയത്തിൽ ഹൈഡൽ ടൂറിസം വകുപ്പ് നടത്തുന്ന ബോട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് സംയുക്ത പരിശോധന നടത്തും. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വനം വകുപ്പ്, സർവേ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഫീൽഡ് തല പഠനം നടത്തി തുടർ നടപടി തീരുമാനിക്കും. മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ആനയുടെ സഞ്ചാരപാതയായി വനം വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശമായതിനാലാണ് പദ്ധതി നിർത്തിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം സേനാപതി വേണു എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേരുവാനും തീരുമാനിച്ചു. ജില്ലയിൽ പാറ, മണൽ, എംസാൻഡ് പോലുള്ള നിർമ്മാണ സാമഗ്രികളുടെ കുറവ് കണക്കിലെടുത്ത് ക്വാറി പ്രവർത്തനങ്ങൾക്കാവശ്യമായ സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. നിലവിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ജിയോളജിസ്റ്റും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സാധ്യതാ പഠനം നടത്തി മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എംഎൽഎമാരായ റോയി കെ പൌലോസ്, സേനാപതി വേണു, സിറിയക് തോമസ്, എഫ് രാജ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ എൻ നാസീം, സബ് കളക്ടർ വി എം ആര്യ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ പി പ്രവീൺ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സിവിൽ സർവീസ് കായികമേള സെപ്റ്റംബർ 28-29 തീയതികളിൽ അറക്കുളം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ട്, തൊടുപുഴ ന്യൂമാൻ കോളേജ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, മൂലമറ്റം എച്ച് ആർ സി ക്ലബ്ബ്, വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ, തൊടുപുഴ ഫോർകോർട്ട് ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നടക്കും. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും 19 കായിക ഇനങ്ങളിലായി 300 സർക്കാർ ജീവനക്കാർ പങ്കെടുക്കും. സെപ്റ്റംബർ 28 രാവിലെ അറക്കുളം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസലിന്റെ അധ്യക്ഷതയിൽ റോയി കെ പൌലോസ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ എൽ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ്, അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ സൈമൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്റ്റീഫൻ ജോർജ്, വാർഡ് മെമ്പർ പി എ വേലുക്കൂട്ടൻ, അറക്കുളം സെന്റ് ജോസഫ് കോളേജ് മാനേജർ ഫാദർ സ്റ്റാൻലി ചെള്ളിയിൽ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ ജോസഫ് ജോർജ്, സെന്റ് ജോസഫ് അക്കാഡമി പ്രിൻസിപ്പാൾ തോംസൺ ജോർജ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, സെക്രട്ടറി ഇൻചാർജ് ദീപ്തി മരിയ ജോസ് എന്നിവർ പങ്കെടുക്കും. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങളും പ്രവർത്തന പുരോഗതിയും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളുടെയും ജോലികൾ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തീർത്ഥാടകർ കടന്നുപോകുന്ന പുല്ലുമേട്, ഉപ്പുപാറ, വള്ളക്കടവ്, കുമളി, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട്, മുക്കുഴി തുടങ്ങിയ പ്രധാന ഇടത്താവളങ്ങളിലും കാനനപാതകളിലും കുടിവെള്ളം, വെളിച്ചം, ആരോഗ്യ സേവനങ്ങൾ, റോഡ് സുരക്ഷ, ഗതാഗത ക്രമീകരണങ്ങൾ എന്നിവ കുറ്റമറ്റ രീതിയിൽ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. റവന്യൂ, പോലീസ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാതാ അതോറിറ്റി, ആരോഗ്യം, വാട്ടർ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, KSRTC, ഫയർ ആൻഡ് റെസ്ക്യൂ, മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ്, ഫുഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും: തീർത്ഥാടന പാതകളുടെ അറ്റകുറ്റപ്പണികളും കാടുവെട്ടിത്തെളിക്കലും അടിയന്തരമായി പൂർത്തിയാക്കും. അപകട മേഖലയായ വളഞ്ഞങ്ങാനത്ത് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. റോഡുകളിൽ തമിഴടക്കം വിവിധ ഭാഷകളിലുള്ള സൂചന, ദിശാബോർഡുകൾ, റിഫ്ലക്ടറുകൾ, ബാരിക്കേഡുകൾ, റെഡ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കും. കുമളി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കും. KSRTC ആവശ്യാനുസരണം സർവീസുകൾ നടത്തുകയും കുമളിയിൽ ഫെസിലിറ്റി സെന്റർ ആരംഭിക്കുകയും ചെയ്യും. തീർത്ഥാടന പാതയിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. വാട്ടർ അതോറിറ്റി ഉപ്പുപാറ മുതൽ കോഴിക്കാനം വരെയും പാഞ്ചാലിമേട്, പരുന്തുംപാറ, മ്ലാപ്പാറ എന്നിവിടങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും. ശുചിത്വ ഭാരത മിഷന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഈ ടോയ്ലറ്റുകൾ, വേസ്റ്റ് ബിന്നുകൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രത്യേക സ്ക്വാഡുകൾ എന്നിവ ക്രമീകരിക്കും. ഭക്ഷ്യസാധനങ്ങളുടെ അളവ്, തൂക്കം, വില നിലവാരം, ഗുണനിലവാരം എന്നിവ പരിശോധിക്കാൻ റവന്യൂ, ഫുഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി വകുപ്പുകൾ ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. ഏകീകരിച്ച വില വിവര പട്ടിക 4 ഭാഷകളിൽ പ്രദർശിപ്പിക്കുകയും എല്ലാ കടകളിലും ടോൾ ഫ്രീ നമ്പർ വ്യക്തമാക്കുകയും ചെയ്യും. കാനനപാതയിലെ 14 കിലോമീറ്റർ ഭാഗത്ത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സേഫ്റ്റി ഓഡിറ്റ് നടത്തും. ഇടത്താവളങ്ങളിലും കുമളി കമ്പമിട്ട ചെക്ക്പോസ്റ്റുകളിലും എക്സൈസിന്റെ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കും. വാളാടിയിലും സത്രത്തിലും ആരോഗ്യവകുപ്പ് മെഡിക്കൽ പരിശോധനാ സൗകര്യം ഏർപ്പെടുത്തും. 1 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലെ പാനീയങ്ങളും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളും നിരോധിക്കും. യോഗത്തിൽ ADM മിനി കെ ജോൺ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നാസിം, RDO എസ് ശ്രീജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. October 2, 2026 മുതൽ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് മുന്നോടിയായി ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. October 2, 3 തീയതികളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ചാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയെത്തുന്ന 2 പേർക്ക് വീതവും, ക്വിസ് മത്സരത്തിന് 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും പങ്കെടുക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരാർത്ഥികളെ കോളേജ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. രജിസ്ട്രേഷൻ പെൻസിൽ ഡ്രോയിങ് LP UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം, വാട്ടർ കളർ പെയിന്റിംഗ് LP UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം, ലൈവ് മോഡലിംഗ് HS വിഭാഗം മാത്രം, ഉപന്യാസം മലയാളം തമിഴ് ഹൈസ്കൂൾ കോളേജ് വിഭാഗം എന്നീ മത്സരങ്ങൾ October 2, ക്വിസ് മത്സരം UP ഹൈസ്കൂൾ കോളേജ് വിഭാഗം, പ്രസംഗം മലയാളം തമിഴ് ഹൈസ്കൂൾ കോളേജ് വിഭാഗം എന്നീ മത്സരങ്ങൾ October 3 നടത്തും. ഇതുകൂടാതെ പൊതുവിഭാഗങ്ങൾക്കായും വനം വകുപ്പ് ജീവനക്കാർക്കായും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കളർ, വൈൽഡ് ലൈഫ് പോസ്റ്റർ ഡിസൈനിങ്, വൈൽഡ് ലൈഫ് ഷോർട്ട് ഫിലിം, വൈൽഡ് ലൈഫ് യാത്രാവിവരണം മലയാളം, ഇംഗ്ലീഷ്, വൈൽഡ് ലൈഫ് റീൽസ് ഇനങ്ങളിലും മത്സരങ്ങൾ നടത്തും. സംസ്ഥാന തലത്തിൽ വിധി നിർണ്ണയിക്കുന്ന ഈ മത്സര ഇനങ്ങൾക്കുള്ള എൻട്രികൾ വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.forest.kerala.gov.in എന്നതിലൂടെ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്.
2: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

0: ഇന്നത്തെ ചോദ്യവും ഉത്തരവും കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് ഏതാണ്? ഉത്തരം വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ മൻ കി ബാത് പരിപാടിയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ക്രിയാത്മകവും പ്രചോദനകരവുമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുന്നു, രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര നേട്ടത്തിന് നാളെ 10 വർഷം പൂർത്തിയാവുകയാണ്. ആ നേട്ടമാണ് സർജിക്കൽ സ്ട്രൈക്ക്. 10 വർഷം മുമ്പ് 2016 സെപ്റ്റംബർ 28-ന് 29-ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13-ന് ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിൻ്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എൻ്റെ അനുശോചനം അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിൻ്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിൻ്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. 15 ഓഗസ്റ്റിനും ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിൻ്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക, കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക, തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി

ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഐ ഡി ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ഐ ഡി അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം അത് സെൻസസിൻ്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക, കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിൻ്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100-ാം ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെൻ്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിൻ്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1026 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിൻ്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽ തീരത്ത് അതിൻ്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിൻ്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1026 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഡേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഡേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈയൊരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് 1-ാമൻ ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഡേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവനശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും
മോഡേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തിര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഡേര ഇന്ന് സൂര്യക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഡേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഡേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഡേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഡേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിനു പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 2 വരികയാണ്. ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവവിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ട് വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായ് രൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ
ഈ പ്രദേശത്തു നിന്ന് അകന്നു.

0: പോയി. 3 വർഷം മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യമില്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിഗ്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിഗ്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ്ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഫലമായി പിഗ്മി ഹോഗുകളുടെ എണ്ണം 190-ൽ അധികമായി വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു. പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിൻ്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിൻ്റെ വൈവിധ്യം കാത്തു സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവ അഭിയാൻ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിൻ്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000 കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവ സുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആൻഡം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലൻ്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലൻ്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലൻ്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിൻ്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർത്തിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ രണ്ട് ടൂർണമെൻ്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാഡമിയിലൂടെ അദ്ദേഹം തൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിൻ്റെ ഫോക്കസ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിൻ്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിൻ്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടുത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായി ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOPയുടെ ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ചില സവിശേഷതകൾ തീർച്ചയായുമുണ്ട്. ചിലയിടത്ത് സവിശേഷമായൊരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000+ ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഘാനോനെക്കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000+ ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:00 അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധ തരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിൻ്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിൻ്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ട് പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: അച്ഛന്റെ സമ്പാദ്യം, അച്ഛൻ തന്ന പാഠങ്ങൾ,
3: പിന്നെ എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ.
4: അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം ബാങ്കിലുമുണ്ട്.
2: പക്ഷേ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ.
3: ഇപ്പോഴത് വളരെ എളുപ്പമല്ലേ? ബാങ്കിന്റെ വെബ്സൈറ്റിൽ

0: ബാങ്കോ ബ്രാഞ്ചിലോ പോകൂ, ക്ലെയിം ഫോം പൂരിപ്പിക്കൂ, രേഖകൾ സമർപ്പിക്കൂ, 15 ദിവസത്തിനകം സെറ്റിൽമെന്റ് നേടൂ. നോമിനേഷൻ നൽകിയാൽ സെറ്റിൽമെന്റ് ഇതിലും എളുപ്പമാകും.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: Ah, Vishwani.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
3: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1 സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2 സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1 സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2 സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1 സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വനിതാ പ്രാതിനിധ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് മുതൽക്കൂട്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി പങ്കെടുത്തു.

0: സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി. രാജ്യത്തെ ആദ്യ LNG ട്രെയിൻ ഗുജറാത്തിലെ സാബർമതി സ്റ്റേഷനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. റെയിൽവേ രംഗത്ത് ഡീസൽ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറ വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. റെയിൽ ഗതാഗതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നമോ ഭാരത് റാപ്പിഡ് റെയിൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ ആദ്യ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് നമോ ഭാരത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ട്രെയിനിന് ശേഷിയുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിലാണ് നമോ ഭാരത് ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം മൂലമുണ്ടായ കടലേറ്റം ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ ദുരിതം വിതച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് കടലേറ്റം ശക്തമായത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മേഖലയിലും കടലേറ്റം ശക്തമായിരുന്നു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരം ആൻസി സോജന് വനിതകളിലെ ലോങ് ജമ്പിൽ വെള്ളി. സ്ക്വാഷ് പുരുഷ വിഭാഗത്തിൽ അഭയ് സിംഗും വനിതാ വിഭാഗത്തിൽ അനാഹത് സിംഗും വെള്ളി സ്വന്തമാക്കി. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുകളുമായി ഇന്ത്യ 12ാം സ്ഥാനത്താണ്. വെസ്റ്റിൻഡീസിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റിന് 295 റൺസ് എടുത്തു. ജസ്റ്റിൻ ഗ്രീവ്സ് സെഞ്ചുറി നേടി. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബാംഗ്ലൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് പോർട്ടലിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ നിർവഹിക്കും. ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുറമെ 11 പ്രാദേശിക ഭാഷകളിലും പോർട്ടൽ ലഭ്യമാകും. റമ്മി കൾച്ചർ ആപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 442 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് കമ്പനിയുമായി ബന്ധപ്പെട്ട വ്യക്തികളിലെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. റമ്മി കൾച്ചർ, റമ്മി പ്രൈം, പ്ലേഷിപ്പ്, റമ്മി ടൈം തുടങ്ങിയ ആപ്പുകളിലൂടെ ഏകദേശം 2843 കോടി രൂപ ഇവർ അനധികൃതമായി സമ്പാദിച്ചതായും ED അറിയിച്ചു. ബ്രാൻഡൻ മരുന്ന് കുറഞ്ഞ ചെലവിൽ വാങ്ങി ജനങ്ങൾക്ക് ലഭ്യമാകാൻ സംസ്ഥാന സർക്കാർ തീവ്രശ്രമം നടത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച കെട്ടിടങ്ങൾ പൂർത്തിയാക്കി ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് നാടിന് പ്രയോജനകരമാക്കി മാറ്റാനുള്ള ദൗത്യമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്ന പുതിയ വിനോദസഞ്ചാര മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി വെള്ളനാട് നാരായണൻ എഴുതിയ വരികൾക്ക് ഡി എസ് ശേഖർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: അച്ഛന്റെ സമ്പാദ്യം, അച്ഛൻ തന്ന പാഠങ്ങൾ,
4: പിന്നെ എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ.
5: അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം ബാങ്കിലുമുണ്ട്.
3: പക്ഷേ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ?
4: ഇപ്പോഴത് വളരെ എളുപ്പമല്ലേ? ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബ്രാഞ്ചിലോ പോകൂ, ക്ലെയിം ഫോം പൂരിപ്പിക്കൂ, രേഖകൾ സമർപ്പിക്കൂ, 15 ദിവസത്തിനകം സെറ്റിൽമെന്റ് നേടൂ. നോമിനേഷൻ നൽകിയാൽ സെറ്റിൽമെന്റ് ഇതിലും എളുപ്പമാകും.
6: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
7: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं जया भारती. प्रधानमंत्री नरेंद्र मोदी ने सर्जिकल स्ट्राइक, बालाकोट एयर स्ट्राइक और ऑपरेशन सिंदूर को भारत की आतंकवाद विरोधी कार्रवाई का साहसिक उदाहरण बताया. कहा ये आतंकवाद को कतई बर्दाश्त न करने की नीति को दर्शाते हैं. मन की बात कार्यक्रम में प्रधानमंत्री ने जनगणना 2027 की प्रगति का उल्लेख करते हुए कहा, 32 करोड़ से अधिक परिवारों का विवरण दर्ज किया गया है. उन्होंने महात्मा गांधी की जयंती से पहले स्वच्छता अभियानों में जनता की अधिक से अधिक भागीदारी का भी आह्वान किया. रक्षा मंत्री राजनाथ सिंह ने कहा, भारत रणनीतिक स्वायत्तता से समझौते किए बिना वैश्विक स्थिरता का समर्थक. गृह मंत्री अमित शाह ने गुजरात के साबरमती से देश की पहली LNG चालित रेल को झंडी दिखाकर रवाना किया. इसे स्वच्छ ऊर्जा के लिए रेलवे का महत्वपूर्ण कदम बताया. एशियाई

0: I will go to the villages and serve the people. But only thing is that my village is in America. That was his answer long, long years back, about 30, 40 years back. Today it is not the answer of yours, my dear friends, I know. Today you are not targeting that. Today you have decided, after completion of my medical education, I will be serving the people of this country, and that country's village is in my country, in means my state. That is what you are keeping in your mind. It is not in America, it is here. That is how we are looking at the students, how we are looking at the young generation. They should dedicate their services, knowledge, technology, everything in the interest of the people, in the interest of all those here, who are waiting for the all such medical facilities. This is what we will have to keep in our minds. You all must not forget the efforts of your parents. You also must not forget the dedication and the discipline that has been given to you, imparted upon you by the teachers of your colleges. Remember them always. Keep in mind, they are the pillars. They have developed my career. So that is how we will have to march today, tomorrow, and for this country.
1: SUT Academy of Medical Sciences Chairman Dr. A.C. Shanmugam അധ്യക്ഷനായ ചടങ്ങിൽ തൊഴിൽ വനിതാ ശിശുക്ഷേമ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബിരുദദാന ചടങ്ങും സത്യപ്രതിജ്ഞയ്ക്കും ശേഷം പരിപാടി സമാപിച്ചു.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.
3: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. പി സുശീല പാടിയത്, ചിത്രം ശകുന്തള. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ ഈണം.

ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.